പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 7 സമതല ഭൂമികകളിലാണ്. 1494 ജൂൺ 7 ടോർദേസില്ലാസ് ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നു. 1654 ജൂൺ 7 മഹാനായ ലൂയി, സൂര്യരാജാവ് എന്നീ വിശേഷണങ്ങളുള്ള ലൂയി 14 കിരീടധാരണം ദേ നടക്കുന്നു. 1818 ജൂൺ 7 ആധുനിക ലോക ചിത്രകലയിലെ ആചാര്യ പ്രമുഖരിൽ ഒരാളായ പോൾ ഗോഗിൻ ലോക സാംസ്കാരിക തലസ്ഥാനമായ പാരീസിൽ ഭൂജാതനായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: വില്യം ഹോൾമാൻ ഹണ്ടിന്റെ വിഖ്യാതമായ ഒരു ചിത്രമുണ്ട്, ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. യേശു ഒരു വീടിന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന പെയിന്റിംഗ് ആണത്. മുള്ളും പാഴ്ചെടികളും വളർന്നു നിൽക്കുന്നതിനാൽ ആ വാതിലിൽ കൂടിയുള്ള പ്രവേശനം ദുർഗമമാണ്. അകത്തുനിന്നും സാക്ഷിയിട്ട് പൂട്ടിയിരിക്കുന്നതിനാൽ ആർക്കും പുറത്തുനിന്നും തുറക്കുവാൻ കഴിയില്ല. വളരെയേറെ അർത്ഥമുള്ള പെയിന്റിംഗ് ആണത്. കാഴ്ചക്കാർക്ക് അവരവരുടെ ചിന്താശേഷിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ചിത്രം. ആ ചിത്രത്തിൽ ഏറെ നേരം നോക്കി നിന്ന ശേഷം ഒരു ബാലൻ അവന്റെ പിതാവിനോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് വീട്ടുകാർ യേശുവിന് വാതിൽ തുറന്നു കൊടുക്കാത്തതെന്ന്. പിതാവ് പറഞ്ഞു, അത് മോനെ, ആ വീട്ടുകാർ അത് കേൾക്കുന്നുണ്ടാവില്ല. കാരണം അവർ ഇരിക്കുന്നത് ഒരുപക്ഷെ നിലവറയ്ക്കുള്ളിലായിരിക്കണം. മകനെ സംതൃപ്തിപ്പെടുത്താനായി പിതാവ് പറഞ്ഞ മറുപടിയാണെങ്കിലും അതിന് വളരെയേറെ അർത്ഥവ്യാപ്തിയുണ്ട്. പുരോഗമനത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ മൃദുലമായ വിരലുകൾ നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നില്ല എന്ന് മാത്രം. അതെന്തുകൊണ്ടെന്നാൽ അത് അത്രയേറെ മൃദുലമായ ശബ്ദമായിരിക്കുന്നു. അത് കേൾക്കാനാവാത്ത വിധം നമ്മൾ തിരക്കുകളുടെ, സ്വാർത്ഥതയുടെ, ചിന്താഭാരങ്ങളുടെ, വൈകാരിക വിക്ഷോഭങ്ങളുടെ നിലവറയിലിരിക്കുന്നു. എന്തിനെയൊക്കെയോ ഉള്ളിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയാതെ നമ്മൾ പലതരം നിലവറ മുറികളിൽ കഴിയുന്നു. ചിലർ കടുത്ത നിരാശകളുടെ, മറ്റു ചിലർ കഠിന ദുഃഖത്തിന്റെ നിലവറ മുറികളിലിരിക്കുന്നു. അവർ പ്രകാശത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഒന്ന് തല ഉയർത്തി നോക്കുക, ഒരു നിമിഷം ചെവിയോർക്കുക, പ്രകാശം ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നത് കേൾക്കാം. OV വിജയന്റെ മധുരം ഗായതി എന്ന നോവലിൽ സുകന്യ ആൽമരത്തിന്റെ ശബ്ദം കേൾക്കുന്നതായ ഒരു ഭാഗമുണ്ട്. ഒരു വെളിച്ചം അവളുടെ ഹൃദയ കവാടം കടന്നുപോയതുകൊണ്ടാണ് ആ ശബ്ദം അവൾക്ക് കേൾക്കുവാനായത്. നോക്കൂ, ഈ തിരക്കിൽ, ഇരുട്ടിൽ, സ്വാർത്ഥതയിൽ, ദൗഷ്ട്യത്തിൽ എല്ലാം ചേർന്ന ഈ ലോകത്തിൽ വെളിച്ചമുണ്ട്. നന്മയുടെ മൃദുലമായ വിരലുകൾ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നുമുണ്ട്. കേൾക്കാനാകാതെ ഏതോ നിലവറയ്ക്കുള്ളിൽ ഇരുട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണോ നമ്മൾ? എങ്കിൽ ദേ നോക്കൂ, ഒന്ന് ശരിക്കും കണ്ണു തുറന്നു നോക്കൂ. ഈ ലോകത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. മറ്റൊന്നും നോക്കാതെ ചെയ്യേണ്ടത് ചെയ്യാനുള്ള കർത്തവ്യബോധമുണ്ടായാൽ മാത്രം മതി. ചെവിയോർക്കുക, നവകാഹളം മുഴങ്ങുന്നുണ്ട്. ഹൃദയ കവാടങ്ങൾ തുറക്കുക. നന്മയുടെ വെളിച്ചം അന്ധതയെ അകറ്റി അകത്തേക്ക് കടന്നു വരട്ടെ.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, ഭയത്തെ കീഴടക്കാം. നമ്മുടെ എല്ലാ മനസ്സിൽ ഒരു ഭയങ്ങളുണ്ടാകും. ചിലർക്ക് ഇരുട്ടിനെ ഭയമാണ്, ചിലർക്ക് പരാജയത്തെ ഭയമാണ്, ചിലർക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമാണ്. ഈ ഭയങ്ങൾ പലപ്പോഴും നമ്മളെ മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ നമ്മളെ ഭയം തടയുന്നു. നമ്മുടെ മനസ്സിന്റെ ഒരവസ്ഥ മാത്രമാണ് ഭയം, അതൊരു യഥാർത്ഥ പ്രതിഭാസമല്ല. ഭയത്തെ കീഴടക്കാൻ നമ്മൾക്ക് കഴിയണം. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകും. നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നമ്മൾക്ക് സാധിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. അതിന് പറക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അതിന് ഉയരങ്ങളെ ഭയമായിരുന്നു. അതിന്റെ കൂട്ടത്തിലുള്ള മറ്റു പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നുയരുമ്പോൾ അത് കൂട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. ഒരു ദിവസം അതിന്റെ അമ്മ അതിനോട് പറഞ്ഞു, നീ പറക്കാൻ ശ്രമിക്കണം, നിന്റെ ചിറകുകൾക്ക് നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ ആ പക്ഷിക്കുഞ്ഞ് ഭയന്ന് പറക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ കാറ്റ് വീശി. ആ കാറ്റിൽ ആ കൂട് താഴേക്ക് വീണു. ആ പക്ഷിക്കുഞ്ഞ് ഒരുപാട് ഭയന്നുപോയി, പക്ഷെ അതിന് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതതിന്റെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പക്ഷിക്കുഞ്ഞിന് മനസ്സിലായി അതിന്റെ ചിറകുകൾക്ക് പറക്കാൻ കഴിവുണ്ടെന്ന്. അത് അതിന്റെ ഭയത്തെ കീഴടക്കി പറന്നുയർന്നു. ഈ കഥയിലെ പക്ഷിക്കുഞ്ഞിനെ പോലെയാണ് നമ്മൾ. നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്കെങ്ങനെ ഭയത്തെ കീഴടക്കാൻ സാധിക്കും? നിങ്ങളുടെ ഭയം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. രണ്ട്, ചെറിയ ചുവടുകൾ വയ്ക്കുക. നിങ്ങളുടെ ഭയത്തെ കീഴടക്കാൻ നിങ്ങൾ ചെറിയ ചുവടുകൾ വയ്ക്കുക. നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമാണെങ്കിൽ ആദ്യം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ സംസാരിക്കാൻ ശ്രമിക്കുക. മൂന്ന്, പോസിറ്റീവായി ചിന്തിക്കുക. ഭയത്തെ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈ പ്രഭാതത്തിൽ നമ്മൾക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ഭയത്തെ കീഴടക്കാൻ നമ്മൾ ശ്രമിക്കാം. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. നമ്മുടെ ഈ യാത്രയിൽ ധൈര്യം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ഭയത്തെ കീഴടക്കാനുള്ള ധൈര്യം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഭയത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ എന്തൊക്കെയായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSF ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരു രാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യ കഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുവൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പട്ടണം, സത്യമേവ ജയതേ, ഈ പറക്കും തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തമിഴ്, ഒറിയ, ബംഗാളി ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
0: സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലീം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. NTA ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സ്ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവനന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. June 1 മുതൽ August 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്ത് ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യനൂതനമായ പ്രകാശരശ്മികളുടെ സമ്മോഹനതയാൽ ജ്വലിച്ചു നിൽക്കുന്ന സൗരബിംബം, ഒരു പകലിന്റെ ഹൃദ്യമായ സമാരംഭം. ഈ ദിവസം എങ്ങനെയായിരിക്കും എന്ന മുൻവിധികൾ ഒന്നും വേണ്ട. പകരം ഓരോ നിമിഷത്തെയും അർത്ഥവത്താക്കിക്കൊണ്ട് കർമ്മനിരതമാവുക എന്നതാണ് കാര്യം. ചടഞ്ഞുകൂടൽ ഒഴിവാക്കൂ. സടകുടഞ്ഞെഴുന്നേൽക്കൂ. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, അതിൽ ഒരു കുടന്ന സ്നേഹം, അതുതന്നെ എത്ര ഹൃദ്യം. കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നമ്മുടെ ഭാഷ നമ്മുടെ വീടാണ്. നമ്മുടെ ഭാഷയാണ് നമ്മുടെ ജീവിത താളവും. ഹരിതസുന്ദരമായ നമ്മുടെ നാട്, കൈരളിയുടെ ഹൃദയരക്തം എന്നോണം നമ്മുടെ മലയാളം. കായൽ പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം മലയാളം. ഹൃദ്യമായ കഥകളും അതിലേറെ ആനന്ദാമൃതമായി ഒഴുകിപ്പരക്കുന്ന കാവ്യനിർദ്ധരികളും കൊണ്ട് അതിസമ്പന്നമായ നമ്മുടെ ഭാഷ. മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് തൂലിക നാമത്തെക്കുറിച്ച് കേൾക്കാം. എഴുത്തുകാർ ലേഖന ആവശ്യത്തിനായി സ്വീകരിക്കുന്ന നാമാന്തരത്തെയാണ് തൂലികാനാമം എന്ന് പറയുന്നത്. സംസ്കൃത സാഹിത്യത്തിൽ അനേകം കവികൾ തൂലികാനാമത്തിലാണ് പ്രസിദ്ധരായത്. ആദികവിയായ വാൽമീകി തന്നെ തൂലികാനാമത്തിലാണ് പ്രസിദ്ധനായിരിക്കുന്നത്. യഥാർത്ഥ നാമം രത്നാകരൻ എന്നായിരുന്നുവല്ലോ. മഹാഭാരത കർത്താവായ കൃഷ്ണൻ വ്യാസൻ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. മഹാകവി കാളിദാസൻ അപരനാമത്തിലാണ് അറിയപ്പെട്ടത്. കാളിയുടെ ദാസൻ എന്ന അർത്ഥത്തിൽ കാളിദാസൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചരിത്രത്തിൽ ഇല്ല തന്നെ. അതുപോലെ ഉത്തരരാമചരിതം എഴുതിയ ഭവഭൂതിയുടെ യഥാർത്ഥ നാമം ശ്രീകണ്ഠൻ എന്നായിരുന്നു അത്രേ. സാമൂതിരിയുടെ സദസ്സിലെ 18 കവികളിൽ പ്രമുഖനായ ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ യഥാർത്ഥ നാമം ഇരുഗുപനാഥൻ എന്നായിരുന്നു. ഉദണ്ഡൻ എന്ന പേര് സാമൂതിരി നൽകിയതാണ്. ഉദണ്ഡ പരാദണ്ഡ ഭൈരവ എന്നാരംഭിക്കുന്ന ശ്ലോകത്തിലെ ഉചിതമായ രീതിയിലുള്ള ഉദണ്ഡ പ്രയോഗം കണ്ടിട്ടാണത്രേ സാമൂതിരി ഉദണ്ഡ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. പാശ്ചാത്യ സാഹിത്യത്തിലും എത്രയോ എഴുത്തുകാർ തൂലികാനാമം സ്വീകരിച്ചിരിക്കുന്നു. 1983 ആനിമൽ ഫാമും എഴുതിയ പ്രശസ്തനായ ജോർജ് ഓർവെല്ലിന്റെ യഥാർത്ഥ പേര് എറിക് ആർതർ ബ്ലെയർ എന്നായിരുന്നു. വില്യം ഡിസ്നി പോട്ടർ അറിയപ്പെടുന്നത് ഓ ഹെൻറി എന്ന പേരിലാണ്. സാമുവൽ ക്ലിമൻസ് ആണ് മാർക്ക് ട്വെയിൻ ആയത്. ജോർജ് എലിയറ്റിന്റെ യഥാർത്ഥ പേര് മേരി ആൻ ഇവൻസ് എന്നായിരുന്നു. ചാൾസ് ലഡ്വിഗ് ഡോട്സൺ ആരായിരുന്നു എന്നറിയുമോ? ലൂയി കരോൾ ആയിരുന്നു. ഫ്രാങ്കോ മാരി അറൌട്ട് ആണ് വോൾട്ടെയർ ആയി അറിയപ്പെട്ടത്. പാബ്ലോ നെറൂദ എന്നത് തൂലികാനാമമായിരുന്നു. മലയാള സാഹിത്യത്തിലും എത്രയോ പേർ തൂലികാനാമത്തിൽ അറിയപ്പെട്ടു. തൂലികാനാമം ഉണ്ടായിരുന്നിട്ടും യഥാർത്ഥ പേരിൽ പ്രശസ്തനായ കവിയായിരുന്നു ഒ എൻ വി കുറുപ്പ്. ബാലമുരളി എന്ന പേരിൽ എത്രയോ കവിതകൾ അദ്ദേഹം എഴുതി. പക്ഷെ പേരും പ്രശസ്തിയും ഒ എൻ വി എന്ന പേരിൽ തന്നെ. എം ആർ നായർ സഞ്ജയനായി, കെ എം മാത്യൂസ് ഏകലവ്യനും. പൊന്നിയിൻ സെൽവൻ എഴുതി പ്രശസ്തനായ കൽക്കിയുടെ യഥാർത്ഥ നാമം ആർ കൃഷ്ണമൂർത്തി എന്നായിരുന്നു. ഇന്ദുചൂടൻ എന്നത് കെ കെ നീലകണ്ഠന്റെ അപരനാമധേയമാണ്. വി വി അയ്യപ്പൻ കോവിലനായി. പി സി കുട്ടിക്കൃഷ്ണൻ ഉറുബായി. പി കുഞ്ഞനന്തൻ നായർ തെക്കുടിയനായി. കെ ഇ മത്തായി പാറപ്പുറത്ത് എന്ന പേരിൽ പ്രശസ്തനായി. മാധവിക്കുട്ടി കമലാദാസായി. ഇങ്ങനെ അപരനാമധേയങ്ങളിൽ അറിയപ്പെട്ടവർ എത്ര. ജോർജ് വർഗീസ് നോവലുകൾ രചിച്ചത് കാക്കനാടൻ എന്ന പേരിലാണ്. എം വി ഭട്ടതിരിപ്പാട് പ്രേംജി എന്ന പേര് സ്വീകരിച്ചു. പി ശങ്കരൻ നമ്പൂതിരി അറിയപ്പെട്ടത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ എന്നായിരുന്നു. സുരാസുവിന്റെ യഥാർത്ഥ പേര് ബാലഗോപാലക്കുറുപ്പ് എന്നായിരുന്നു. സിനിക് എന്ന പേരിൽ എം ഡി വാസുദേവൻ നായർ കഥകൾ എഴുതിയിട്ടുണ്ട്. ആരായിരിക്കും ആദ്യമായി തൂലികാനാമം സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആദികവിയായ വാൽമീകി തന്നെയായിരിക്കും എന്നേ പറയാനാവൂ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

കവിതയാണോ അതോ പാട്ടോ? അർത്ഥശങ്ക വരുത്തും വിധം അർത്ഥസമ്പുഷ്ടമായ വരികൾ കൊണ്ട് ചില്ല വിടർത്തിയ കവിതകളുടെ കായാമ്പൂമരങ്ങൾ, ഹൃദയതടങ്ങളിൽ വീണുകിടക്കുന്ന വൃത്താലങ്കാരങ്ങളുടെ നീലപ്പൂവുകൾ, ഭാവഗഹനത കൊണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന കവിതകളുടെ ആത്മസ്പർശമാകുന്ന പല്ലവികൾ, അനുപല്ലവികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ കാറ്റുമുണർന്ന ശ്രവ്യ സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വരയ്ക്ക് ഒരുപാട് പറയുവാനുണ്ട്, എങ്കിൽ ഒരു വരിക്ക് അതിലേറെ പറയുവാനുണ്ട്. കവിത ആത്മാവിൽ തീ പടർത്തും, മനസ്സിനെ സമാശ്വസിപ്പിക്കും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും, കാറ്റായി ഒഴുകും, കൊടുങ്കാറ്റായി വീശും, അഴകിന്റെ അലകൾ ചുരുളു നിവർന്ന് ഒഴുകി വരുന്നത് പോലെ അത് ഹൃദ്യതയുടെ പര്യായമാകും, പഴമയ്ക്ക് നേരെ വാളായി വീശും, അനാചാരങ്ങളെ ചുട്ടൊടുക്കുന്ന കാട്ടുതീയാവും, പുതിയ പുലരിയിലേക്ക് നടന്നെടുക്കാനുള്ള ആവേഗമാകും. കവിത രതിയാണ് ചിലപ്പോൾ, ചിലപ്പോൾ അത് ശക്തിഗാഥയാകും, മറ്റു ചിലപ്പോൾ അത് താരാട്ടുപാട്ടിന്റെ മാതൃതാളമാവും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നെന്ന നടൻ സലീംകുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞ നടൻ സലീംകുമാർ, ഇനി ചിരിയോർമ്മ. എറണാകുളം അമൃത ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 വിയോഗം. 57 വയസ്സായിരുന്നു. ലിവർ സിറോസിസ് രോഗം പിടിപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഒരു റിപ്പോർട്ട്.
1: മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ആദ്യകാലത്ത് ശ്രദ്ധേയനായ സലീംകുമാർ 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച സലീംകുമാർ അവയ്ക്ക് വേറിട്ട മാനം നൽകി. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീംകുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും അത്രയേറെ ജനപ്രിയവും കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച ഹാസ്യനടനുമുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സലീംകുമാർ കറുത്ത ജൂതനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും നേടി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കം തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം, തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അപ്പാവിൻ മീസൈ, നെടുഞ്ചാലൈ, മാരിയാർ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഒഡിയ ചിത്രമായ ഊങ്കയിലും മായാബസാർ എന്ന ബംഗാളി ചിത്രത്തിലും അഭിനയിച്ചു. സലീംകുമാർ രചിച്ച ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സലീംകുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം, തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട്. സലീംകുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള സലീംകുമാറിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മനുഷ്യജീവിതത്തിന്റെ നാനാതുറകളെ നമുക്ക് മുന്നിൽ സമന്വയത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീംകുമാറെന്ന് ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയം എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. BSF ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: collaborate closely to maintain security along our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. 2026 പുരുഷ U18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ജപ്പാനിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3 തവണയും വിജയം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിൽ എത്തുമെന്നാണ് പ്രവചനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര സിവിൽ വ്യോമയാന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും IATA യുടെ ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷെൽഡർ ഹി

ഭാഗമായി പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളോട് സംസാരിക്കവേ ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും പുടിൻ എടുത്തു പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടൻ സലീംകുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. 91.2 FM.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. പീപ്പിൾസ് പേഴ്സൺ എന്നൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. അതിന്റെ അർത്ഥഗ്രാഹ്യത സൂക്ഷ്മമായി പരിശോധിച്ചാൽ ശരിക്കും ഒരു മനഃശാസ്ത്ര ഘടകം അതിലുണ്ടെന്ന് കാണാം. ഓരോ വ്യക്തിയും അപ്രകാരമായാൽ ഒരു സമൂഹം എത്രത്തോളം ആരോഗ്യകരമായി മാറുമെന്നും അത് നമ്മളെ പഠിപ്പിക്കും. മറ്റുള്ളവരുമായി ഏറ്റവും നന്നായി സന്തോഷപൂർവ്വം ഇടപെടുക എന്നതിനെയാണ് പീപ്പിൾസ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗഹൃദപൂർവം എന്നുകൂടി അതോടൊപ്പം ചേർക്കേണ്ടതുണ്ട്. ഗ്രിഗാറിയസ് ആയിരിക്കുന്ന, അപ്രോച്ചബിൾ ആയിരിക്കുന്ന വ്യക്തിയാണ് പീപ്പിൾസ് പേഴ്സൺ. അതായത് സഹവാസത്തിന് കൊള്ളാവുന്ന, അടുക്കാൻ കൊള്ളാവുന്ന വ്യക്തിത്വം എന്നർത്ഥം. ബഹിർമുഖത്വമുള്ള ഒരാളിനെ പീപ്പിൾ പേഴ്സൺ ആകാനാകൂ എന്ന് വിചാരിക്കരുത്. അന്തർമുഖത്വമുള്ള എത്രയോ ആളുകൾ പീപ്പിൾ പേഴ്സൺ ആയിരിക്കുന്നു. പീപ്പിൾ പേഴ്സൺ ആയിരിക്കുന്ന ഒരാളെ ഏത് പാതിരാത്രിയിലും നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു പീപ്പിൾ പേഴ്സൺ ആയിരിക്കുക എന്നത് ഒരു കലയാണ്. അത് സ്വന്തം കരിയറിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. കൃത്യമായി ആശയവിനിമയം ചെയ്യാനും വസ്തുതകൾ വേഗത്തിൽ കണ്ടെത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിലൂടെയൊക്കെ ആളുകളെ ഫലപ്രദമായി സഹായിക്കാനും കഴിയും. ഇപ്രകാരം ജനങ്ങളുടെ വ്യക്തിയായിരിക്കുക എന്ന രീതിയിലാണ് പീപ്പിൾസ് പേഴ്സൺ എന്ന വാക്ക് അന്വർത്ഥമാകുന്നത്. ഔട്ട് ഗോയിങ്, ഫ്രണ്ട്ലി, ഊഷ്മളത, നല്ല ശ്രോതാവ് തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം ഒരു പീപ്പിൾസ് പേഴ്സണ് ചേരുന്നവയാണ്. HR എന്ന് നമ്മൾ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിന് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നവരാണ് പീപ്പിൾ പേഴ്സൺ. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ പീപ്പിൾ പേഴ്സൺസ് ആയിരിക്കണം. ഒരു മാധ്യമം, അത് ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും, അതിന്റെ പ്രധാന ധർമ്മം ഫലപ്രദമായി കാര്യങ്ങളെ സമ്മതിക്കുക എന്നതാണ്. വ്യക്തികളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് കടന്നു കയറുന്ന ഒരു മാധ്യമവും മാധ്യമമല്ല എന്ന് തിരിച്ചറിയണം. അങ്ങനെ ഏതെങ്കിലും മാധ്യമം വ്യക്തികളുടെ സ്വകാര്യതകൾ വിറ്റ് കാശാക്കുകയാണെങ്കിൽ പത്രധർമ്മപ്രകാരം അവർ ജനദ്രോഹികളാണ്. രണ്ട് വ്യക്തികൾ അവരുടെ മുറിക്കുള്ളിൽ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്ന ആളിന്റെ നിലവാരം പോലും ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പീപ്പിൾ പേഴ്സൺ ഇപ്രകാരം മറ്റുള്ളവരുടെ സ്വകാര്യ വർത്തമാനങ്ങൾക്ക് ചെവിയോർക്കില്ല എന്ന് മാത്രമല്ല, മറ്റൊരാളിന്റെ കുറ്റം അയാളുടെ അസാന്നിധ്യത്തിൽ പറയുകയുമില്ല. ജെന്റിൽമാൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ശരിക്കും അങ്ങനെ ഒരാളായിരിക്കും ഈ പീപ്പിൾ പേഴ്സൺ. ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. അതിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന, ക്യാമറയും തുറന്നു വച്ചിരിക്കുന്ന ആളുകൾ എന്താണ് ജെന്റിൽനെസ് എന്ന് പഠിക്കാൻ പീപ്പിൾ പേഴ്സണെ മാതൃകയാക്കേണ്ടതുണ്ട്. ബസ്സിൽ നമ്മളൊരു സീറ്റിൽ ഇരിക്കുകയാണെന്ന് കരുതും. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറിയ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു എന്നും കരുതുക. ചിരിക്കാം, ഹായ് പറയാം, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കാം. അതിനപ്പുറം ഒറ്റയ്ക്കാണോ, കൂടെ ആരാ ഉള്ളത്, വിവാഹം കഴിച്ചോ, എന്നിട്ട് ഭർത്താവ്

എവിടെ എന്നൊക്കെ കിണ്ടി കിണ്ടി ചോദിക്കേണ്ട ആവശ്യകതയുണ്ടോ? ചിരി, ഹായ്, എങ്ങോട്ട് പോകുന്നു എന്ന രീതിയിലുള്ള പരിചയപ്പെടൽ മാത്രമാണെങ്കിൽ നിങ്ങൾ പീപ്പിൾസ് പേഴ്സൺ ആണ്. അതിനപ്പുറം ചോദിക്കാൻ നിങ്ങളുടെ മനസ്സ് വീർപ്പുമുട്ടുന്നു എങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം പരിശോധിക്കപ്പെടേണ്ടതാണ്. കോൺഫിഡൻഷ്യൽ ആയ ഒരു കാര്യം നിങ്ങളോടൊരാൾ പറയുകയാണ് എന്നിരിക്കട്ടെ, ഒരു കൺഫർമേഷനോ ചർച്ചയ്ക്കോ വേണ്ടിയായിരിക്കും അത് അയാൾ നിങ്ങളോട് സമ്മതിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മറ്റൊരാളോട്, എന്തിന് നിങ്ങളുടെ പാർട്ട്ണറോട് പറയുകയാണെങ്കിൽ പോലും ഓർക്കുക, നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല. പഴയകാലത്ത് വിദ്യാഭ്യാസക്കുറവും ലോകപരിചയക്കുറവും ധാരണക്കുറവും ഉണ്ടായിരുന്നതിനാൽ നുണകൾ പറഞ്ഞ് രസിച്ചിരുന്നവർ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ പുതിയ കാലത്ത് വേറൊരാളിന്റെ കാര്യം, അന്യരുടെ സ്വകാര്യത എന്നിവയിൽ അനധികൃതമായി ഇടപെടുന്നത് വ്യക്തിത്വ വൈകല്യമാണ്. വളരെ സങ്കുചിതമായ മാനസികാവസ്ഥയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരിലേക്ക് കണ്ണും തുറന്നു വെച്ചുകൊണ്ടിരിക്കാനാവൂ. അങ്ങനെയുള്ള ഒരാൾക്ക് പീപ്പിൾസ് പേഴ്സണായ ഒരാളെ ഉൾക്കൊള്ളാൻ വലിയ പാടായിരിക്കും. നിങ്ങളുടെ റെസിഡൻസ് ഏരിയയിലേക്ക് പീപ്പിൾസ് പേഴ്സണായ ഒരാൾ വരികയും നിങ്ങൾ അങ്ങനെയുള്ള ഒരാളല്ലാതിരിക്കുകയുമാണെന്ന് കരുതുക, നിങ്ങളിൽ വല്ലാത്തൊരു അസൂയ ജനിക്കാൻ തുടങ്ങും. അയാൾ എങ്ങനെയോ നിങ്ങളുടെ ശത്രുവായി മാറും. നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെന്ന് കരുതൂ. അവിടെ നിങ്ങളൊരു പീപ്പിൾ പേഴ്സൺ ആണെങ്കിൽ അവിടെ നിങ്ങൾ ആസ്വദിക്കും, ഉത്സവഭരിതമായിരിക്കും. വളരെ സങ്കീർണമായ സാഹചര്യങ്ങളെ പോലും ബുദ്ധിപരമായും നയപരമായും കൈകാര്യം ചെയ്യാൻ പീപ്പിൾസ് പേഴ്സണ് സാധിക്കും.

മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചും അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടും കഴിയുന്നവർക്ക് ക്രിയാത്മകവും സർഗാത്മകവുമായ കാര്യങ്ങളിൽ താല്പര്യം കുറയും. വെറും ലോലിതമായ കാര്യങ്ങളിൽ മാത്രം അവർ വ്യാപൃതരാവും. സത്യത്തിൽ അവരെ ഉദ്ദേശിച്ചാണ് ഇന്ന് മിക്കവാറും ടെലിവിഷൻ സീരിയലുകളും നിർമ്മിക്കപ്പെടുന്നത്. ഇന്ന് ലോലിതത്വത്തിന് നല്ല മാർക്കറ്റാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ ലോലിതത്വം വന്നു നിറയുകയാണ്. റീലുകളിൽ മിക്കവാറും ലോലിതത്വമാണ്. പണ്ടുള്ളവർ പറയുമായിരുന്നു, നുണച്ചികളും കൂട്ടിച്ചോദിപ്പുകാരും എന്നൊക്കെ. ന്യൂസ് മാമി, പത്രം മാമി എന്നൊക്കെ വിശേഷണങ്ങൾ ഉള്ളവരുണ്ടായിരുന്നു. അവർക്ക് പ്രചോദനം പകർന്നുകൊണ്ട് പൈങ്കിളി വാരികകളും. ഇനി ഇതെല്ലാം ചേർത്താണ് ലോലിതർ എന്ന് പറയുന്നത്. ആരോടും പറയരുതെന്ന് പറഞ്ഞ് ലോലിതരോട് ഒരു കാര്യം പറഞ്ഞു നോക്കൂ, 1000 നോട്ടീസിന്റെ ഫലം അവർ ഉണ്ടാക്കിത്തരും. മാധവി അമ്മൂമ്മ പറയുന്നതാണ് ഓർമ്മ വരുന്നത്, മാനം വിട്ട് ജീവിക്കുന്നവർക്ക് നുണച്ചികളെക്കാൾ അന്തസ്സുണ്ടെന്ന്. ഒരു കാര്യം ഒരിടത്തു നിന്ന് കേട്ട് വേറൊരിടത്ത് ചെന്ന് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ആ വ്യക്തിത്വ വൈകല്യത്തിന് കൗൺസിലിംഗ് നിർബന്ധമാണ്. ലോലിതരുടെ മുമ്പിൽ വച്ച് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് നിരുപദ്രവകരമായ ഒരു കമന്റ് പറഞ്ഞു എന്ന് വിചാരിക്കൂ. ഈ ലോലിത ഒറ്റ ഒരാൾ കാരണം ചിലപ്പോ നിങ്ങളുടെ സൗഹൃദത്തിനിടയിൽ വിള്ളലുകൾ വന്നു എന്നിരിക്കും. ഇയാഗോ എന്ന കഥാപാത്രത്തെ ഒന്നാന്തരം ലോലിത കഥാപാത്രമായി ഷേക്സ്പിയർ വരച്ചിടുന്നുണ്ട്. ലോലിതർ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ, കുടുംബാംഗങ്ങൾക്കിടയിൽ അവർ മാന്യതയുടെ മൂടുപടമണിഞ്ഞ് ഒപ്പം നിൽക്കുന്നുണ്ട്. ഉളുപ്പില്ലാതെയും നാണമില്ലാതെയും ആവശ്യമേതുമില്ലാത്ത കാര്യങ്ങൾ അവർ സംസാരിക്കും. എന്നിട്ട് അത് നിങ്ങൾ പറഞ്ഞതാണ് എന്ന് മറ്റുള്ളവരോട് പറയും. അവർ ആ രീതിയിൽ നിങ്ങളെ വിലയിരുത്തും. ലോലിതയ്ക്ക് അത്യാനന്ദമുണ്ടാകും. നിങ്ങളെ ആ കല്യാണം വിളിച്ചില്ലേ എന്ന് ലോലിത നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ വളരെ കാഷ്വലായി പറയുന്നത് ഓ അതിനെന്താ കുഴപ്പം എന്നായിരിക്കും. പക്ഷെ ലോലിത ആ കല്യാണത്തിന് പോയി കല്യാണ പെണ്ണ് കുഴപ്പക്കാരിയാണെന്ന് നിങ്ങൾ പറഞ്ഞതായി പറയും. ആളുകളോട് അത് പറഞ്ഞ് അവരിൽ മനോവിഷമത്തിന്റെ ഭാരമുണ്ടാക്കുക എന്നതാണ് ലോലിതരുടെ പ്രധാന വിനോദം. ഇത്തരം ലോലിതരെ നേരിടാൻ സായിപ്പുണ്ടാക്കിയ ശക്തമായൊരു ടൂളുണ്ട്, നൺ ഓഫ് യുവർ ബിസിനസ്. അത് പറഞ്ഞാൽ ലോലിതരുടെ നാവടങ്ങും. സായിപ്പ് പറയും പോലെ സ്ട്രോങ് ആയി പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അതെന്താണെന്നറിയാമോ? അങ്ങനെ പറഞ്ഞാൽ ലോലിതർക്ക് എന്തു തോന്നും എന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണ്. നീ അവളോടൊന്നും പറയരുത്, അവളൊരു നുണച്ചി പാറുവാണ് എന്ന് മാധവി അമ്മൂമ്മ പറയുമായിരുന്നു. അത് ശരിയായിരുന്നു എന്നതിന് എത്രയോ അനുഭവങ്ങൾ. ചില സ്ഥാപനങ്ങളിൽ ലോലിത രാജകുമാരികൾ വരെയുണ്ട്. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് കണിക്കൊന്ന പറയുന്ന പോലെ പറയാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന മാനസികാവസ്ഥയാണ് ലോലിതർക്കുള്ളത്. വേറൊരു അത്ഭുതം എന്നത് വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ പോലും ലോലിതരുണ്ട് എന്നതാണ്. അവർ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോ അറിയാതെ മനസ്സ് ചോദിച്ചു പോകും, ഇവരെന്തിനാ പഠിച്ചത്? അതോ പഠിച്ചു എന്ന് വെറുതെ പറയുന്നതാണോ?

അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമാകുന്നു. പരദൂഷണം, ലോലിതത്വം എന്നിവയൊന്നുമില്ലാത്ത, അന്യരുടെ സ്വകാര്യതകളിലേക്ക് കണ്ണു നട്ടിരിക്കാത്ത, പെരുമാറ്റത്തിന്റെ ഉത്കൃഷ്ടത കൊണ്ട് തേജസ്സുറ്റ വ്യക്തിത്വത്തോടുകൂടിയ പീപ്പിൾസ് പേഴ്സണാകാൻ ഏവർക്കും സാധിക്കട്ടെ. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില്. ഒരു റേഡിയോ ഗീതത്തിന് എന്ത് സ്വാധീനമാണ് നമ്മളിൽ ചെലുത്താനാവുക? കേട്ട് ആസ്വദിക്കാം എന്നായിരിക്കും ബഹുഭൂരിപക്ഷവും പറയുക. എന്നാൽ ഒരു റേഡിയോ ഗീതത്തിന്റെ വലിയ സ്വാധീനത്തിന്റെ കാര്യമാണ് തളിരിലയിൽ ഇന്ന് പറയാൻ പോകുന്നത്. ജീവിതത്തിൽ എല്ലാം തകർന്ന് നിരാശയിൽ അടിപ്പെട്ടു പോയൊരു സ്ത്രീ, തുച്ഛമായ ശമ്പളമുണ്ടായിരുന്ന ഭർത്താവും കൂടി മരിച്ചതോടെ അവരാകെ തളർന്നുപോയി എന്ന് വേണം പറയാൻ. ഇനി ജീവിക്കാനാവില്ല എന്നവർ ഉറപ്പിച്ചു. കുട്ടികളെ തീറ്റിപ്പോറ്റണം, പഠിപ്പിക്കണം, ഒന്നിനും കഴിയില്ല എന്നവർക്ക് ബോധ്യമായി. അവർ രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്ത് ഒരു മുറിക്കകത്ത് കയറുകയും വാതിലുകളും ജനലുകളും അടച്ചു കുറ്റിയിടുകയും ചെയ്തു. എല്ലാ സുഷിരങ്ങളും കടലാസ് ചുരുട്ടി അടച്ചു. ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടു. പോയി കട്ടിലിട്ടിടന്നു. ഒരു കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, നമ്മളിപ്പോ ഉറങ്ങി എണീറ്റതല്ലേ ഉള്ളൂ?

ഇനി എന്തിനാ ഉറങ്ങുന്നേ? അമ്മ പറഞ്ഞു, സാരമില്ല, കുറച്ചുകൂടി ഉറങ്ങാം. വിഷവായു അകം മുഴുവൻ നിറഞ്ഞ് മരിക്കാനാവും എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. അവർ കണ്ണടച്ചു കിടന്നു. സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് പുറത്തുപോകുന്ന ശബ്ദം മാത്രം. മരണം പ്രതീക്ഷിച്ച് നിശ്ചേഷ്ടമായി അങ്ങനെ കിടക്കവേ പെട്ടെന്ന് മനോഹരമായൊരു ഗാനം അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒഴുകി വന്നു. അടുത്ത മുറിയിലെ റേഡിയോ നിർത്താൻ അവർ മറന്നുപോയിരുന്നു. മരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ കറണ്ട് പോയിരുന്നു. കറണ്ട് വന്നതും റേഡിയോ പാടിത്തുടങ്ങി. റേഡിയോയിലൂടെ ഗാനം ഒഴുകി വന്നു. ജീവിതം എത്ര സുന്ദരം, അതിൻ പാതകൾ കഠിനമെങ്കിലും തളർന്നിടായിക നാം. പെട്ടെന്ന് ഒരു ഉണർവ് വന്നതുപോലെ അവർ ചാടി എണീറ്റ് സിലിണ്ടർ ഓഫ് ചെയ്തു. ജനലുകളും വാതിലുകളും തുറന്നിട്ടു. കുട്ടികളെയും എടുത്ത് പുറത്തേക്കോടി. തന്റെ പ്രവൃത്തി തെറ്റിപ്പോയെന്ന് തോന്നിപ്പിക്കാൻ ആ പാട്ടിന് കഴിഞ്ഞു എന്നതാണ്. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് മുന്നേറുക തന്നെ വേണം. തളർന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല. കാത്തിരിക്കേണ്ട. നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം.

നമസ്തേ മലയാളം തുടരുന്നു. കർണികാരങ്ങൾ പൂത്തുവിടർന്നു നിൽക്കുന്ന കമനീയമായ കാഴ്ച. താഴ്വാരങ്ങളിൽ നിന്നുയർന്ന് ആകാശമേലാപ്പ് വരെ ചുവന്നു തുടിക്കുന്ന മുരിക്കിൻ പൂക്കൾ, എത്ര കണ്ടാലും തീരാത്ത വിധം പടർന്നു വിശാലമായി കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ, ചോളവയലുകൾ, പല പാട്ടുകളും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനവധ്യമായ ആസ്വാദന തലങ്ങൾ, എഴുത്തിന്റെ രാസസംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, രചനാ സൗഭാഗമാർന്ന വരികൾ കൊണ്ട് മലയാള ഗാനശാഖയെ അനുഗ്രഹീതമാക്കിയ എത്രയോ രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ളയും തിരുനയനാർ കുറിച്ചി മാധവൻ നായരും പി ഭാസ്കരനും വയലാർ രാമവർമ്മയും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും തുടങ്ങി ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമൊക്കെ ചേർന്ന് പ്രഭാപൂരിതമാക്കിയ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ ഒരുപക്ഷെ മറ്റൊരു ഭാഷയിലും ഉണ്ടാകില്ല. ഇത്രയും സമ്പന്നതയാർന്ന ചലച്ചിത്ര ഗാനശേഖരം അനർഹമായ പാട്ടുകളുടെ കലവറയിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ട് മുഴുമുത്തുകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: എം ഡി ഒ ബി വിജയൻ, എം മുകുന്ദൻ, മാധവിക്കുട്ടി, പൊൻകുന്നം വർക്കി, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസ കന്മരത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നീലാ പത്മനാഭൻ എഴുതിയ പട്ടമരം എന്ന കഥ. അന്വേഷിച്ചു വന്ന അടുത്ത ബന്ധുക്കൾ, മിത്രങ്ങൾ മടങ്ങിപ്പോയി. എന്നിട്ടും ചിലർ ഇപ്പോഴും ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് എന്താ സുഖമില്ലാതെ കിടന്നിരുന്നോ? അപ്പോ അടുത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിനപ്പോ ഓർമ്മയുണ്ടായിരുന്നോ? അവസാന നിമിഷത്തിൽ എന്തെങ്കിലും സംസാരിച്ചോ? എന്നിങ്ങനെ സമ്പ്രദായമായി അന്വേഷിച്ച് കുറെ നേരം മുഖത്തിൽ ശോകഭാവം നിറച്ചിരുന്നിട്ട് അവരവരുടെ പാട് നോക്കി വന്ന വേഗത്തിൽ തന്നെ തിരിച്ചുപോയിക്കൊണ്ടിരുന്നു. ഈ 10 ദിവസമായി വന്നിട്ട് പോയ പെണ്ണുങ്ങളുടെ ദുഃഖാന്വേഷണങ്ങൾക്ക് ഇരുന്നു കൊടുത്ത് കനകമ്മയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ദുഃഖസാഗരം തിരയിളകി ആർത്തിരമ്പിയില്ല. സഹജമായ ഒന്ന്, പരിചിതമായ ജീവിത നാടകത്തിന്റെ ഒരു രംഗത്തിൽ തന്റെ പങ്കിനെ അഭിനന്ദിച്ചു തീർക്കുന്നതുപോലെ ഒരു യാന്ത്രിക വികാരം, ലാഘവം. വ്യാഴാഴ്ചയിൽ തുടങ്ങി അടുത്ത വ്യാഴനും കഴിഞ്ഞ് ഇന്ന് ഞായറാഴ്ച, വ്യാഴാഴ്ച, ഞായറാഴ്ച എന്നിങ്ങനെ ദുഃഖാന്വേഷണത്തിനെന്ന് അംഗീകരിക്കപ്പെട്ട ദിവസങ്ങളിൽ രാവിലെ വൈകുന്നേരം സമയങ്ങളിൽ മാത്രമല്ല, ഇടയിൽ പിന്നിട്ട ബാക്കി ദിവസങ്ങളിലും ഒരു വഴിപാട് പോലെ വന്നിരുന്നിട്ട് പോകാതെ വരുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആവർത്തന വിരസത കാണിക്കാതെ ഉത്തരം പറയുക, അകത്തു വന്ന ചായക്കോപ്പുകൾ, മുറുക്കാൻ ചെല്ലം എന്നിവ എടുത്തുകൊണ്ടുവന്ന് അടുപ്പത്തോട് അവരെയെല്ലാം സൽക്കരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങർ ആരാണെന്ന് മനസ്സിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഇപ്പോൾ ഇവിടെയുള്ള മറ്റു ബന്ധുക്കളും അതുതന്നെ തന്നോട് ഉന്നയിക്കുമ്പോൾ അന്ന് ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചതാ, ഇതിനു മുൻപ് ഇയാൾ ഇവിടെ കണ്ടതായി ഓർമ്മയില്ലല്ലോ. ഇയാൾ ഏതാ? നമ്മൾ അറിയാത്ത ബന്ധുവാണോ? ഭാർഗവി അമ്മുമ്മ തന്റെ അടുത്തു വന്ന് അങ്ങനെ ചോദിച്ചപ്പോ ഇതിനുവേണ്ടി കാത്തിരുന്നതുപോലെ മറ്റുള്ളവരും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ചോദിക്കുന്നു. എന്നുവച്ചാൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇയാളെ കണ്ടിട്ടുള്ളതായി ഒരു ഓർമ്മയും ഇല്ലല്ലോ. ഏകദേശം അദ്ദേഹത്തിന്റെ പ്രായം വരുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തേക്കാൾ അല്പം പ്രായം കുറവായി കാണും. അദ്ദേഹത്തിന് 50 വയസ്സായിരിക്കുന്നു എന്ന് വരികിലും കാണുമ്പോൾ കുറെ വയസ്സ് കൂടുതലായി തോന്നിപ്പിക്കും. ഇയാൾക്കാണെങ്കിൽ 40-45 കൂടുതൽ പ്രായം കാണുമോ? ചിലപ്പോൾ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും സുഹൃത്തായിരിക്കാം. ഓഫീസ് കാര്യങ്ങൾ അദ്ദേഹം സാധാരണയായി വീട്ടിൽ വെച്ച് സംസാരിക്കാറില്ല. അഥവാ അദ്ദേഹം സംസാരിക്കാൻ വിചാരിച്ചാലും അതിനിരുന്നു കൊടുക്കാനുള്ള സൗഹൃദമായ ഒരു ബന്ധം, അടുപ്പം അവസാന കാലത്ത് തനിക്ക് അദ്ദേഹത്തോടില്ലായിരുന്നല്ലോ. പട്ടുപോയ മരമാണെങ്കിൽ പിന്നെ വെട്ടിമുറിച്ച് കളയേണ്ടത് തന്നെയാണല്ലോ എന്നിങ്ങനെ കൂടെ കൂടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ആ അവസാന കാല തങ്ങളിരുവരുടെ ദാമ്പത്യ ജീവിതം. ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു ചേർന്ന ഏതെങ്കിലും സ്നേഹിതനായിരിക്കുമോ? അങ്ങനെയായിരുന്നെങ്കിലും ആ സ്നേഹബന്ധത്തെ അദ്ദേഹത്തിന്റെ കൂടെ കുഴിച്ചുമൂടാൻ അയാൾ ആഗ്രഹിക്കാനല്ല സാധ്യത. അല്ലാതെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കൂരയുടെ താഴെ ജീവിച്ചിരുന്നാലും മാനസികമായി അകന്നുപോയ തനിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മരണശേഷം ഇവിടെയെന്നും മുറതെറ്റാതെ വന്ന് ഇങ്ങനെ ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ നീരസമില്ലാതെ ഓടി നടന്ന് അടുപ്പത്തോടെ കാര്യങ്ങൾ സ്വമേധയാ ചെയ്യുന്നു എന്ന് വെച്ചാൽ, സന്ധ്യ കഴിഞ്ഞ് രാത്രി അടുത്തുകൊണ്ടിരുന്നു. അല്പം മുൻപേ ഭാർഗവി അമ്മമ്മ തന്നോട് യാത്ര പറഞ്ഞു പോകുന്നതിന് മുൻപ് തന്നോട് പറഞ്ഞ വാക്കുകൾ. കനകം, എനിക്കെന്തോ പന്തുകേട് തോന്നുന്നു, നീ അല്പം സൂക്ഷിച്ചിരുന്നോ? കുറെ മുൻപേ വരുന്നത് വരട്ടെന്ന് വെച്ച് ആ മനുഷ്യന്റെ അടുക്കൽ ഞാനൊന്ന് സംസാരിച്ചു നോക്കി. അയാൾ പറയാ നിനക്ക് അവനെ അറിയാമെന്ന്, നിന്നോട് ചോദിച്ചാൽ മതിയെന്ന്. നീയാണെങ്കിൽ അയാൾ ഇതിനു മുൻപേ കണ്ടിട്ടേയില്ലെന്ന് പറയുന്നു. ദുഃഖമന്വേഷിച്ചു വന്ന വീട്ടിൽ ഇതെന്ത് കൂത്ത്? ഇങ്ങനെ ഇങ്ങനെ വിടാൻ പാടില്ല കുട്ടി, പിന്നെ നിന്റെ ഇഷ്ടം.

0: ചലച്ചിത്രത്തിന് കഥ മാത്രം പോരാ, തിരക്കഥ കൂടി വേണം. സീനുകൾക്കനുസരിച്ച് സംഭാഷണങ്ങൾ കൂടി വേണം. പ്രേക്ഷകനെ ഹരം കൊള്ളിക്കണം. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വേണം. ഇഷ്ടപ്പെടുത്തണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുവാൻ ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: വളരെ മോശമാ അമ്മ, ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യണ്ട, സമയം കളയാ, അത് വീട്ടിൽ പോകാൻ
2: നോക്കൂ.
3: അതെ, ജാതകവശാ എനിക്കിപ്പോ ശുക്രദശയായി. എന്ത് വന്നാലും അതൊക്കെ ശുക്രൻ തട്ടി
4: മാറ്റിക്കോളും. എന്താണോ പേര്?
3: എന്റെ പേര് നാരായണൻ.
4: തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും മേനോനാ?
3: അല്ല, കൃഷ്ണൻകുട്ടി മേനോൻ.
4: തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ.
3: എന്റെ പേര് പറയരുതെന്നല്ലേ മാഡം പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറഞ്ഞത്. എന്റെ പേര് വേണമെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ.
4: അയ്യോ, കൊറേ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. തനല്ല സർക്കസ് മാനേജരോ? തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അയടോ അഴിക്കേ. കൃഷ്ണൻകുട്ടി മേനോൻ, ലീലാമ്മ എഴുതിക്കോ. കൃഷ്ണൻകുട്ടി മേനോൻ, പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്?
3: അല്ല മേഡം പറഞ്ഞില്ലേ
4: ഞാൻ പാൻറ് ഇടാൻ പറഞ്ഞോ? ഇടാത്. തികട്ട ഞാൻ എന്താ ചോദിച്ചേ?
3: വീട്ടിലാരൊക്കെ ഉണ്ടെന്ന്?
4: മുമ്മയുടെ ഒരു ഉത്തരം തന്നോട് ഞാൻ ചോദിച്ചോളൂ. ഏയ്, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: എനിക്ക് രണ്ടാ മക്കളാണ്.
4: നിങ്ങളുടെ വൈഫ്?
2: വൈഫ് മരിച്ചുപോയി.
4: ഓ, എത്ര വർഷമായി?
2: 24 വർഷമായി.
4: 24 വർഷം. ഇലമേ, 24 വർഷമായി വിഭാരിനായി കഴിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ പൂവാനായതിൽ അത്ഭുതമില്ല.
3: ഈ കപ്പ എവിടെ നിന്ന് കിട്ടിയത്?
4: താനോ?
3: ഞാൻ ബാച്ചലറാ.
4: കല്യാണം കഴിച്ചിട്ടില്ല?
3: എന്താ,
4: കല്യാണം കഴിച്ചിട്ടില്ലേന്ന്?
3: കല്യാണം കഴിച്ചിട്ടുണ്ട്.
4: പിന്നെ എങ്ങനെയാണ് ബാച്ചലർ ആകുന്നത്?
3: വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി, അപ്പൊ ഞാൻ അവരുടെ ഡൈവേഴ്സ് ചെയ്തു.
4: മിടുക്കൻ. കുട്ടികൾ?
3: അതിനുള്ള ടൈം കിട്ടില്ല, അപ്പോഴേക്കും അവര് പോയില്ലേ.
4: ഒരു സ്ത്രീ രക്ഷപ്പെട്ടു.
3: രക്ഷപ്പെട്ട? എന്നിട്ട് ഇപ്പൊ അവരെവിടെ?
4: എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. ലീലമ്മേ, എഫ്ഐആർ എഴുതിക്കോ.
5: എക്സ്ക്യൂസ് മീ, എസ്ഐ ഉണ്ടോ?
4: ഉണ്ട്. അകത്ത് രണ്ട് പ്രതികളെ ചോദ്യം ചെയ്തോണ്ടിരിക്ക.
5: ഓ, അത് ശരി. ആരോടത്തെ എസ്ഐ?
4: മറിയാമ്മ സാറാ.
5: ഓ, മറിയാമ്മ. അല്ല, അവര്
6: അവരാര് പറഞ്ഞ കേക്കും?
4: ആര് പറഞ്ഞാലും കേക്കും. മാഡത്തിന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ പി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. നിഷ്കളങ്കയും നിർധനയുമായ 14 വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയയാക്കിയ തീ പ്രതികൾ. ആരാ, എന്താ വേണ്ടേ?
5: ഒരു മിനിറ്റ്. ആക്ച്വലി ഐ മീൻ,
4: എന്താണോ ഒന്ന് പരുകുന്നേ. തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ.
3: അയ്യോ, ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നേ.
4: പവൻ, പവൻ കെ മേനോൻ.
3: പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായി?
4: മറിയാമ്മയാടോ. ദേ, താൻ പണ്ടേ എസ് എൻ കോളേ പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ ബി എസ് സിക്ക് പഠിച്ചിരുന്ന മറിയാമ്മ.
3: ഓ, മറിയാമ്മ തോമസ്. ഫിസിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് അങ്ങേരുടെ ഭാര്യ ഓടിച്ചിട്ടുണ്ടല്ലേ.
5: സോറി,
4: കേളവം കേട്ടു.
5: അല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ്മ അവസാനം വെറും പോലീസായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല.
4: ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത്. അല്ല, താൻ എന്താ ഇവിടെ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം.
5: അയ്യോ, എനിക്കങ്ങനെ പരാതിയൊന്നുമില്ല. ഞാൻ ഇവരെ ഇറക്കാൻ വന്നതാ.
4: ഇവരോ ഈ പൂവാലൻ അമ്മാവന്മാരോ? ഇവരാരാ തന്റെ റിലേറ്റീവ്സാ?
5: അയ്യേ, എന്റെ ആരുമല്ല.
4: പിന്നെ
5: അങ്ങേര് എന്റെ വീട്ടിലെ ഒരടുക്കളയിലെ ഒരു കുക്ക.
4: ഏതാ, താടിക്കാരനോ?
5: രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നാ, പിന്നീട് അന്വേഷിച്ചപ്പോഴാ ലോക്കപ്പിലെ പോലീസിലാ.
4: അപ്പൊ പൊട്ടനോ?
5: ആളെനിക്കറിയില്ലേ.
7: സാറിന് എന്നെ ഓർമ്മയില്ല?
5: ഇയാളാ. വീട്ടില് പറമ്പില് പശുവിനെ പുല്ലീറ്റിക്കാനൊക്കെ വരണ്ടുണ്ട്. കഷ്ടം.
4: അയ്യോ, എഫ്ഐആർ എഴുതിയ ശേഷം ഇവരെ എങ്ങനെയാ വിടുക?
5: അല്ല, ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടുകിട്ടിയാ. വീട്ടില് ചപ്പാത്തി ഇഷ്ടമൊക്കെ ഉണ്ടാക്കാൻ ആളില്ലാണ്ട് അച്ഛൻ കാത്തിരിക്കുക.
4: ആ കുക്കനെ കൊണ്ടുപോക്കും, മറ്റേ പൊട്ടനെ തട്ടി അകത്തിട്ടേക്കട്ടാ.
5: അത്രക്കൊന്നും വേണ്ട, ഒരു 100 ഏറ്റവും കിടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി.
4: ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പോക്കോ.
7: അല്ല വേഗം ഏത്തിരണെങ്കിൽ ആ വണ്ടിക്ക് പോവാലോ.
4: ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, തിരിച്ച് ആംബുലൻസിൽ വീട്ടിലെത്തിച്ചേക്കാം. ആ തുടങ്ങിക്കോ, നടന്നോട്ടെ നടന്നോട്ടെ.
7: പെങ്ങളെ നമ്മളെ എവിടെ വെച്ചാ എണ്ണ നിർത്തിയേ?
8: ഞാൻ എണ്ണിയില്ല.
7: എണ്ണിയില്ല അല്ലേ, നമുക്ക് ആദ്യം മുതിയും തുടങ്ങാം. 1, 2.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പ്രഭാത ചിന്തകൾ.
1: ഉറക്കമില്ലായ്മ ശാരീരിക ക്ഷീണം മാത്രമല്ല, മാനസിക ഉത്കണ്ഠയും പിരിമുറുക്കങ്ങളും ക്ഷണിച്ചു വരുത്തും. നിഷേധാത്മക ചിന്തകളോ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളോ ആണ് സാധാരണഗതിക്ക് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നത്. രാത്രി മുഴുവൻ ഉണർന്നുകിടക്കുക എന്നത് അത്യന്തം ക്ലേശം നിറഞ്ഞ അനുഭവമാണ്. പകൽ സമയത്ത് സജീവമായി കാണപ്പെടുന്ന ചിലർ ഇരുട്ടായി കഴിയുമ്പോൾ നിഷേധാത്മക ചിന്തകളിലേക്ക് വഴുതി വീഴും. ഉറക്കം ലഭിക്കാത്തതുപോലെ ഉത്കണ്ഠയും ഭയവും അവരെ പിടികൂടും. ഇങ്ങനെയുള്ളവർ പകൽ സമയത്ത് ഉറങ്ങിപ്പോവുക സ്വാഭാവികമാണ്. വാഹനമോടിക്കുമ്പോഴും ഗൌരവമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉറങ്ങിപ്പോകുവാനുള്ള സാധ്യത ഏറെയാണ്. ഉറക്കം പരിശീലിക്കുകയും പ്രസാദാത്മക ചിന്തകൾ പുലർത്തുകയുമാണ് ഇതിനുള്ള പ്രതിവിധി. നിദ്രാന്യൂനതകളിൽ കൂർക്കം വലി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒപ്പം ഉറങ്ങുന്നവർക്കും തൊട്ടടുത്ത മുറികളിൽ ഉറങ്ങുന്നവർക്കും ഒരാളുടെ കൂർക്കം വലി അലോസരമുണ്ടാക്കും. കൂർക്കം വലി ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. ശ്വാസതടസ്സമുള്ളവരിലും അമിത വണ്ണമുള്ളവരിലുമാണ് സാധാരണയായി കൂർക്കം വലി കണ്ടുവരുന്നത്. കിടക്കുന്ന പൊസിഷൻ ശരിയല്ലെങ്കിൽ കൂർക്കം വലി ഉണ്ടാകും. ഉറക്കത്തിൽ ചിരിക്കുന്നവരുമുണ്ട്. ചിലർ ചിരിക്കുകയും അട്ടഹസിക്കുകയും നിലവിളിക്കുകയും ചെയ്യും. സ്വപ്നങ്ങളോടനുബന്ധമായോ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ബഹിസ്ഫുരണമായോ ഇതിനെ കാണാവുന്നതാണ്. ഗാഢനിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തുമ്പോൾ അസ്വസ്ഥപ്പെടുകയും അക്രമാസക്തമാവുകയും ചെയ്യുന്നവരുണ്ട്. ഇത്തരം ന്യൂനതകളെല്ലാം വിദഗ്ധമായി മനഃശാസ്ത്ര ചികിത്സയിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. സോമനാംബുലിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതും നിദ്രാന്യൂനതയുടെ ഒരു വകഭേദമാണ്. ഇത്തരത്തിലുള്ള നിദ്രാന്യൂനതകളുടെ പരിഹാരത്തിന് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പരിശീലിക്കുകയും ഗൌരവമായി അനുവർത്തിക്കുകയും ചെയ്യണം. മനുഷ്യന്റെ ജൈവഘടികാരം ക്രമീകൃതമാക്കുക. ഓരോ കാര്യങ്ങൾക്കും വേർതിരിച്ചിരിക്കുന്ന സമയം ക്രമീകരിക്കുക. ഉറക്കത്തിന് ആവശ്യമായ സമയം വേർതിരിക്കണം.

ശേഷം കിടക്കയിൽ അധികനേരം ചുരുണ്ടുകൂടി കിടക്കരുത്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും അരുത്. ഉണരുമ്പോൾ മനസ്സിന്റെ ശാന്തത നിലനിർത്തുവാൻ പ്രാർത്ഥനയും ശരീരത്തിന്റെ ശുചിത്വം നിലനിർത്തുവാനുള്ള പരിപാലനവും വേണം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോദലങ്ങളിൽ പൂത്തുവിടർന്നു സുഗന്ധവാഹിയായ ഒരു ഇളങ്കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടുപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളും വൃത്തങ്ങളുമില്ല. ജീവിതത്തിന്റെ പാട്ടുകളാണവ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ. ജീവിതത്തിലെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് വാട്സാപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം രമേശ്വര ദാസ് വെള്ളനാട് ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സാപ്പ് ഗാനത്തിൽ കേട്ടത് രമേശ്വരദാസ് വെള്ളനാട് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ, സാംസ്കാരിക പൈതൃകത്തിന്റെ ശേഷിപ്പുകൾ.

സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് ജൈവ വൈവിധ്യ മ്യൂസിയത്തെ കുറിച്ച് കേൾക്കാം. തിരുവനന്തപുരം ജില്ലയിൽ വള്ളക്കടവ് എന്ന സ്ഥലത്താണ് ജൈവ വൈവിധ്യ മ്യൂസിയം അഥവാ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ വൈവിധ്യപൂർണവും സമ്പന്നവുമായ ജൈവ വൈവിധ്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പര്യാപ്തമായ മ്യൂസിയമാണ് ഇത്. ചിത്രങ്ങളും ശില്പങ്ങളും കൊണ്ട് ആകർഷണീയമായ ഇടമാണ് ജൈവ വൈവിധ്യ മ്യൂസിയം. പാർവതി പുത്തനാറിലാണ് വള്ളക്കടവ്. അവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ടായിരുന്നു. തിരുവിതാംകൂറിന്റെ ജലഗതാഗത സംവിധാനമായിരുന്നു ഒരു കാലത്ത് പാർവതി പുത്തനാർ. വള്ളക്കടവിലെ ബോട്ട് ജെട്ടിയിലാണ് ഇന്നത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം. 6 വ്യാസമുള്ള ഒരു ഗോളാകാര സ്ക്രീനുണ്ട് ഇവിടെ. സയൻസ് ഓൺ സ്ഫിയർ എന്നാണ് ഈ ഏരിയയുടെ പേര്. ഗോളാകൃതിയിലുള്ള ഈ സ്ക്രീൻ ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു. പ്രകൃതിയിലെ സസ്യജന്തു സമൃദ്ധിയുടെ ദൃശ്യങ്ങൾ തത്സമയം മൾട്ടിമീഡിയ പ്രൊജക്ഷൻ വഴി കാണാനാകും എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ എങ്ങനെയുണ്ടാകുന്നു, എപ്രകാരമാണ് സുനാമി ഉണ്ടാകുന്നത്, ഓഖി ചുഴലിക്കാറ്റിന്റെ ആവിർഭാവം എങ്ങനെയായിരുന്നു എന്നെല്ലാം ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നു. ഉൽക്കാവീഴ്ചകൾ, അതിലൂടെ ഉണ്ടായ ഗർത്തങ്ങൾ തുടങ്ങി പല ഭൂമിശാസ്ത്ര കാര്യങ്ങളുടെയും വൈജ്ഞാനിക കേന്ദ്രമാണ് ഈ ജൈവ വൈവിധ്യ മ്യൂസിയം. ജൈവ വൈവിധ്യ മ്യൂസിയത്തിലെ മറ്റൊരു പ്രത്യേകത 3D തിയേറ്ററാണ്. പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന 3D തിയേറ്റർ ആകർഷകമാണ്. കടൽ, കര, കാട് എന്നിവിടങ്ങളിലെ വൈവിധ്യമാർന്ന കാഴ്ചകൾ വിസ്മയകരമാണ്. ഒരു ആവാസ വ്യവസ്ഥയുടെ പരിച്ഛേദം നമുക്കിവിടെ കാണാം. അതുപോലെ അത്ഭുതകരമായി നോക്കിക്കാണാൻ കഴിയുന്ന പവിഴപ്പുറ്റുകൾ, ചിപ്പികൾ തുടങ്ങിയവയുടെ കാഴ്ചകൾ കമനീയമാണ്. മിനി അക്വേറിയമുണ്ട്, ഔഷധ സസ്യങ്ങളുടെ ശേഖരമുണ്ട്. ജൈവ വൈവിധ്യ മ്യൂസിയത്തിന് അനിയാദൃശ്യമായ പ്രദർശനത്തിന് ആവശ്യമായ വിവരങ്ങൾ പ്രദാനം ചെയ്യുന്നത് നാസയും അമേരിക്കയിലെ തന്നെ നാഷണൽ ഓഷ്യാനോഗ്രാഫിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനും ചേർന്നാണ് എന്നതാണ് മറ്റൊരു വസ്തുത.

റഹ്മാനിയ, ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം. തിരശീല, ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു പാടാത്ത പൈങ്കിളി. മുട്ടത്ത് വർക്കി കഥയും സംഭാഷണവും നിർവഹിച്ച ചലച്ചിത്രം. എൻ എസ് മണിയുടെ ഛായാഗ്രഹണം, കെ ഡി ജോർജിന്റെ ചിത്രസന്നിവേശം, എം വി കൊച്ചാപ്പു ആയിരുന്നു കലാ സംവിധാനം നിർവഹിച്ചത്. ശബ്ദലേഖനം കൃഷ്ണ ഇളമൺ. തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ രചനയിൽ 13 പാട്ടുകളാണ് പാടാത്ത പൈങ്കിളിയിൽ ഉണ്ടായിരുന്നത്. ബ്രദർ ലക്ഷ്മണന്റെ സംഗീത സംവിധാനം. കമുകറ പുരുഷോത്തമൻ, ശാന്താപ്പി നായർ, പി ലീല, രാധാദേവി, ഗംഗാധരൻ നായർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1957 മാർച്ച് 22 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പ്രേം നസീർ, ടി എൻ ഗോപിനാഥൻ നായർ, മുത്തയ്യ, കാലായിക്കൽ കുമാരൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, ബഹദൂർ, വാണക്കുറ്റി, ജോസ് പ്രകാശ്, സോമശേഖർ, മിസ് കുമാരി, ശാന്തി, പങ്കജവല്ലി, ആറന്മുള പൊന്നമ്മ, അടൂർ പങ്കജം, ശാന്ത, ചങ്ങനാശ്ശേരി തങ്കം, സുഭദ്ര, ഭവാനി, മാസ്റ്റർ രവി, കുമാരി ബേബി എന്നിവർ വേഷമിട്ടു. മുട്ടത്ത് വർക്കിയുടെ ജനപ്രിയ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു പാടാത്ത പൈങ്കിളി എന്ന ചിത്രം. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള വെള്ളിമെഡൽ പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിദ്യ വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതം ഒരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ. ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര. പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെയില്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി. പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിലിരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി. ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളത്തിൽ ഇനി ചരിത്ര പ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേന്ദ്ര ധനകാര്യമന്ത്രിയായ ഏക മലയാളി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേന്ദ്ര ധനകാര്യമന്ത്രിയായ ഏക മലയാളി ആരാണ്? ശരിയുത്തരം: 8891 7739

0: കൊണ്ടിറങ്ങിപ്പോകുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഞങ്ങൾക്ക്. രണ്ടു മൂന്ന് വട്ടം ആവർത്തിച്ചപ്പോൾ തീരെ നിവൃത്തിയില്ലാതെ ഞങ്ങളിലാരോ അവനോട് പറഞ്ഞു, നിന്റെ ഈ സ്വഭാവം മാറ്റാതിരിക്കുന്ന പക്ഷം നിന്നെ ഞങ്ങൾ കളിക്കാൻ കൂട്ടില്ല. അന്നങ്ങനെ പറഞ്ഞത് കുട്ടിത്തത്തിന്റെ വഴക്കോ വാശിയോ ഒക്കെയായിരുന്നു. പക്ഷെ ഇന്ന് ആ പറച്ചിലിനെ ഒരു വിശകലനത്തിന് വിധേയമാക്കിയാൽ മാനവരാശി ഏറ്റവും ഉൾക്കൊള്ളേണ്ടതായ ഒരു പ്രായോഗിക മന്ത്രമായി അതിനെ പരിഗണിക്കേണ്ടി വരും. ഇപ്പോഴുള്ള ഈ സ്വഭാവം മാറ്റാതെ ഈ കളിയിൽ തുടരുക അസാധ്യമാണ്. അത് നിങ്ങൾ രക്ഷിതാക്കളായിക്കൊള്ളട്ടെ, അധ്യാപകരായിക്കൊള്ളട്ടെ, സാമൂഹിക പ്രവർത്തകരാവട്ടെ, ഈ മാനസികാവസ്ഥയിൽ നിന്ന് മാറാതിരുന്നാൽ കളിയിൽ നിന്ന് നിങ്ങൾ പുറത്തുപോകും. മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിധം വിപ്ലവാത്മകമായ ഭാവഭേദം തലമുറകൾക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞു. അവരെ ഉൾക്കൊള്ളണമെങ്കിൽ, ഈ കളിയിൽ തുടരണമെങ്കിൽ പലതും നിങ്ങൾ കുഴിച്ചു മൂടിയേ തീരൂ. നിങ്ങൾ തുടർന്നു വന്ന ചില ആചാരങ്ങൾ, പ്രാകൃത പഴമകൾ, അന്ധവിശ്വാസ പ്രമാണങ്ങൾ, അങ്ങനെ പലതും വലിച്ചെറിയാതെ ഈ കളിയിൽ തുടരാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മതങ്ങൾ വിഭാവനം ചെയ്യുന്ന സ്വർഗമെന്ന ആശയം ഇനി കുട്ടികൾ ഉൾക്കൊള്ളുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അധികം വൈകാതെ ഇന്ന് നിലനിൽക്കുന്ന പല മതാന്ധതകളുടെയും കഴുത്തും കാലും ഒടിയും. ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് ഉടുത്തൊരുക്കിയെടുത്ത മതങ്ങൾക്കു പകരം ആൽഗോരിതങ്ങളും ടെക്നോളജികളും സൃഷ്ടിച്ച മതങ്ങൾ വരും. അതിൽ വിശ്വാസം, ആചാരം, ദൈവം എന്നീ ഭാവനകൾ ഉണ്ടാവില്ല. യാഥാർത്ഥ്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അത് വികസിക്കും. അല്ലാതെ ഇപ്പോൾ വിശ്വസിക്കുന്ന പോലെ ബിയോണ്ട് അല്ലെങ്കിൽ അതുക്കും മേലെ എന്നതൊക്കെ ചിരി വരുത്തുന്ന പ്രയോഗങ്ങളായി ശേഷിക്കുകയുള്ളൂ. ആചാരങ്ങളുടെ അന്ധതകളിലേക്ക് കുട്ടികളെ നിങ്ങൾക്ക് നയിക്കാനാവില്ല. കുറെ കഴിയുമ്പോൾ അവർ നിങ്ങളുടെ കള്ളവും ചൂഷണവും കണ്ടുപിടിക്കുകയും നിങ്ങൾ അണിയിച്ച ജാതിമത വർഗഭേദത്തിന്റെ കുപ്പായങ്ങൾ ഊരിവെച്ച് സ്വതന്ത്രമായ ചിന്തകളുടെ ആകാശങ്ങൾ തേടിപ്പോവുകയും ചെയ്യും. അത്ര കണ്ട് വലിയ വ്യത്യാസങ്ങളും വികാസങ്ങളും അവരുടെ തലച്ചോറിൽ സംഭവിച്ചു കഴിഞ്ഞു. അത് മനസ്സിലാക്കാത്ത പക്ഷം നിങ്ങൾ ഈ കളിയിൽ നിന്ന് ഔട്ടാകും. ഹോമോസാപ്പിയൻസിന്റെ രചയിതാവായ യുവാൽ നോവാ ഹരാരി പറയുന്നത് ഇനി വരാനിരിക്കുന്നത് ടെക്നോ മതങ്ങളാണ് എന്നാണ്. മാനവികത പോലും ടെക്നോ മാനവികതയായി തീരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്ലൂടൂത്ത് കൊണ്ട് രണ്ട് ഡിവൈസുകൾ തമ്മിൽ ലിങ്ക് ചെയ്യിച്ച് നമ്മുടെ തലമുറ വലിയ ബൗദ്ധിക വിപ്ലവം സാധിച്ചു. എന്നാൽ ഇനി വരുന്ന തലമുറ തലച്ചോറിനും കമ്പ്യൂട്ടറിനും ഒരു ബ്ലൂടൂത്ത് ലിങ്ക് എപ്രകാരമായിരിക്കുമെന്ന് ചിന്തിക്കാനേ തയ്യാറാവും. അത്തരം കാര്യങ്ങൾക്ക് പോലും സമയം തികയാത്ത തലമുറയെ മന്ത്രവാദത്തിലേക്കും ആചാരങ്ങളിലേക്കും ഭക്തിയിലേക്കും അശാസ്ത്രീയതകളിലേക്കും നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകാനാകും? നിങ്ങൾ എന്തു പറഞ്ഞാലും അവർ സെർച്ച് എഞ്ചിനുകളിൽ പരതും. നിങ്ങൾ പറയുന്ന അബദ്ധങ്ങളെ അബദ്ധമാണ് എന്ന് തന്നെ അവർ വിളിച്ചു പറയും. നിങ്ങൾ നാണം കെടും. ഈ കളിയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകും. പാമ്പ് പാല് കുടിച്ചതും വെളിച്ചപ്പാട് തുള്ളി പറഞ്ഞതും ദൈവങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുമൊക്കെ ഗൃഹാതുരതയുടെ ആമാടപ്പെട്ടിയിൽ അടച്ചുവെക്കൂ. ഇനി അതൊന്നും വിലപ്പോവില്ല. പരിണാമത്തിന്റെ ഒരു വലിയ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനകളാണ് നമ്മുടെ മക്കൾ നമുക്ക് തരുന്നത്. അത് മനസ്സിലാക്കാതെ പാരമ്പര്യവും പഴമയും കെട്ടിപ്പിടിച്ചിരിക്കാനാണ് ഭാവമെങ്കിൽ ഈ കളിയിൽ നിന്ന് നിങ്ങൾ പുറത്താവുക തന്നെ ചെയ്യും. പാരമ്പര്യത്തിനല്ല, ജനിതകത്തിനാണ് ഇനി പ്രാധാന്യം. വിശ്വാസങ്ങൾക്കും സങ്കല്പങ്ങൾക്കുമല്ല, സാങ്കേതികതകൾക്കാണ് ഇനി പ്രാധാന്യം. ആചാരങ്ങൾക്കല്ല, ധർമ്മത്തിനാണ് ഇനി മൂല്യം. അത് മനസ്സിലാക്കാത്ത പക്ഷം നിങ്ങൾ ഈ കളിയിൽ നിന്ന് പുറത്താകും. ഒരു നല്ല രക്ഷിതാവാകാൻ കഴിയാതെ, അധ്യാപകരാകാൻ കഴിയാതെ, സാമൂഹിക പരിഷ്കർത്താവാകാൻ കഴിയാതെ നിങ്ങൾ ഔട്ടാകും. നിങ്ങൾ മെഴിച്ചു നിൽക്കും. കാലം കൂടുതൽ അടുക്കും ചിട്ടയോടെയും ഓരോ കാര്യത്തിലും ബോധത്തിന്റെ സ്വസ്ഥതയോടെയും ഭദ്രതയോടെയും നമുക്ക് മുന്നിലൂടെ കടന്നുപോകും. അതിന്റെ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പ്, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാത്ത പക്ഷം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഈ കളിയിൽ നിങ്ങൾക്കിനി അധിക നാൾ തുടരാനാവില്ല.
1: രക്ഷിതാക്കൾ അറിയാൻ അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമരങ്ങളുടെ താളം, കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീതിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുടൽ നാദം, പനീർ പൂക്കളുടെ മണം, നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതെ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം സൗമ്യവും ഹൃദ്യവുമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്ജലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. ആരോടും ദേഷ്യപ്പെടാതെ, അസ്വസ്ഥമാകാതെ, അനാവശ്യ ചിന്തകൾ കൊണ്ട് ഭാരപ്പെടാതെ സ്വതന്ത്രവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പ്രത്യേക പോക്കുവെയിൽ. ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ. പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ

0: ദ്രവ്യാവിഷ്കാരം.
1: സിനിമ ശബ്ദരേഖ.
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം രാജമാണിക്യം. സംവിധാനം അൻവർ റഷീദ്. കഥ ടി എ ഷാഹിദ്. നിർമ്മാണം സിറാജ് വലിയ വീട്ടിൽ. ഛായാഗ്രഹണം സഞ്ജീവ് ശങ്കർ. സംഗീതം അലക്സ് പോൾ. അഭിനേതാക്കൾ മമ്മൂട്ടി, സായികുമാർ, മനോജ് കെ ജയൻ, റഹ്മാൻ, രഞ്ജിത്ത്, സലീം കുമാർ, ഭീമൻ രഘു, സുരേഷ് കൃഷ്ണ, കൊച്ചിൻ ഹനീഫ, ബാബുരാജ്, മണിയൻ പിള്ളരാജു, പത്മപ്രിയ, സിന്ധു മേനോൻ, ടി പി മാധവൻ തുടങ്ങിയവർ.

0: அதனால அந்த பக்கமே நடந்து
1: முத்துலட்சுமி.
2: എന്നിട്ട് ചേച്ചി, എന്റെ മോൻ
1: ഈ നേരത്തെ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. കേറി വന്നത് മഹാഭാഗ്യ.
2: എന്നാലും
3: ഒരെന്നാലും ഇല്ല. ഭർത്താവ് മരിച്ചുപോയ ഒരു പെണ്ണാണ് നീ. ജീവിക്കാനൊട്ട് വേറെ ഗതിയില്ല. നേരവും കാലം ഒത്തുവരുമ്പോ ഈ കാര്യം ഞാൻ തന്നെ പറഞ്ഞോളാം അദ്ദേഹത്തോട്. അതൊക്കെ മനസ്സിലാക്കാൻ തക്ക മനസ്സുള്ള ആളാ അദ്ദേഹം. അതുകൊണ്ട് തൽക്കാലം മകന്റെ കാര്യം അങ്ങ് മാറ്റിവെക്ക. എന്തായാലും അവനൊരു ആൺകുട്ടിയല്ലേ.
4: ഹായ്, നല്ല മണം. ഇന്നെന്തൊരു ജാൻചേച്ചി മഞ്ഞച്ചോറൊക്കെ ഉണ്ടാക്കിയിരിക്കണത്? ആരുടെയെങ്കിലും കല്യാണാണാ?
5: മഞ്ഞച്ചോറ് മുത്തിന് ഭയങ്കര ഇഷ്ടമല്ലേ. വയറ് നിറച്ച് തിന്ന.
4: ജാനു ചേച്ചി, ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പോണ കേട്ടാ, എനിക്ക് ഉറക്കം വരണ്.
5: ഈ രാത്രിയില്ല, ഇനിയിപ്പൊ പോണ്ട. ജാനു ചേച്ചി മക്കൊരു സമ്മാനം തരാ, പുതിയ ഉടുപ്പാണടാ. എന്തരായി?
1: അവൻ ഉറങ്ങിയോ?
5: ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളു.
1: ഭഗവതി രക്ഷിച്ചു, അവരെ ഇറങ്ങാറായി.
5: ഈശ്വരാ.

0: ഇഷ്ടമല്ല, ഇഷ്ടമല്ല ഞാൻ പറഞ്ഞ ഇഷ്ടമല്ല.
1: മോൻ എന്തേ ഈ പറയുന്നേ? ആ വന്നത് മോന്റെ അമ്മ തന്നെയാ.
2: ശെൽവം
0: പൊക്കോ, താനെന്നെ എനിക്ക്.
2: എന്റെ മകൻ രാജശെൽവത്തിന് 2 വയസ്സുള്ളപ്പോഴാ അവന്റെ അമ്മ ജാനകി മരിച്ചത്. നല്ലവരെ നേരത്തെ വിളിക്കും ഈശ്വരൻ. ശെൽവത്തിന് ഒരമ്മ, അത്രേ കണ്ടുള്ളൂ. അല്ലാതെ ഒരു 2-ാം കല്യാണം മോഹിച്ചിട്ടല്ല. ഇന്നു മുതൽ മുത്തുലക്ഷ്മി അവന്റെ അമ്മയാവണം. ആരാ? ആരാ നീ? എന്താ നിനക്ക് വേണ്ടത്? വർഗീസേ, ഏതായി പയ്യൻ?
3: അത്
0: എന്റെ അമ്മ അതിനകത്തുണ്ട്. വിളിക്ക്.
2: നിന്റെ അമ്മയോ?
0: ആ, ഞാൻ കണ്ട്. വിളിക്ക്.
2: മുത്തുലക്ഷ്മി,
0: അമ്മ.
2: അറിയോ നിനക്ക് വിനെ? ഇത് തന്നെയാണോ നിന്റെ അമ്മ? നിനക്കിവനെ അറിയില്ലേ? കള്ളം പറയുന്നു. ഈ രാത്രി ഇത്രയും ദൂരം നടന്നു വന്ന് ഇവൻ ഈ കഥയിൽ മുട്ടണമെങ്കിൽ ഇവൻ ഇനി നൊന്ത് പ്രസവിച്ചിരിക്കണം. അല്ലാ, നിന്നെ പോലൊരു സ്ത്രീയെ നാണം കെടുത്താൽ മാത്രമുള്ള പ്രായമായിട്ടില്ല ഇവന്. എങ്ങോട്ടാ
0: പോണ്?
2: നീ വന്ന് കയറിയത് എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ല. പക്ഷെ തിരിച്ചു പോണമെങ്കിൽ അത് വേണം. മിടുക്കനാ നീ, ആൺകുട്ടി. എന്താ നിന്റെ പേര്?
0: അമ്മ എന്നെ വിളിക്കുന്നത് മുത്തെന്നാണ്. ഇനി എനിക്ക് ആ പേര് വേണ്ട.
2: നീ മുത്തല്ല, മാണിക്യമാണ്, രാജമാണിക്യം. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും പ്രവൃത്തിയുടെയും ഫലമായിട്ട് മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള സർക്കാരിന്റെ അനുവാദം തിരുവങ്കിടം ബിസിനസ് ഗ്രൂപ്പിൽ. ഓപ്പറേഷനുള്ള സൂചിയും നൂലും മറിച്ചു വിറ്റും ചികിത്സയ്ക്കെത്തുന്നവരുടെ അവയവങ്ങൾ മുറിച്ചു വിറ്റും കിട്ടുന്ന ലാഭക്കച്ചവടം നമുക്ക് വേണ്ട. പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ, പഠിക്കാൻ ഗതിയില്ലാത്ത കുട്ടികൾക്ക് സൗജന്യ പഠനം, ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ലാഭവിഹിതം ഇത്രയും കാലം എൻ്റെ ഓരോ സ്ഥാപനത്തിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ഒരു പെൻഷൻ തുക പോലെ മാസാമാസം. പണ്ട് ഈ ഉദയഗോവിലെ ക്ഷേത്രമുറ്റത്ത് 500 രൂപ മൂലധനം കൊണ്ട് ഞാനൊരു ടീ സ്റ്റാൾ തുടങ്ങി. എൻ്റെ അച്ഛൻ്റെ പേരിലായിരുന്നു അത്, തിരുവങ്കിടം ടീ സ്റ്റാൾ. അവിടെ നിങ്ങോട്ട് ഒട്ടേറെ സ്ഥാപനങ്ങൾ, എല്ലാത്തിൻ്റെയും പേര് തിരുവങ്കിടം. അതുകൊണ്ട് തന്നെ തുടങ്ങാൻ പോകുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, സ്ഥാപനത്തിന് എൻ്റെ അച്ഛൻ്റെ പേരല്ല, എൻ്റെ ഭാര്യയുടെ പേരാണ് മുത്തുലക്ഷ്മി. മുത്തുലക്ഷ്മി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇങ്ങനൊരു തീരുമാനം അത് മറ്റൊന്നും കൊണ്ടല്ല, അവൾ വന്നതിൽ പിന്നെ എനിക്ക് ഉയർച്ചകളെ ഉണ്ടായിട്ടുള്ളൂ. അവക്ക് കണ്ണീര്. ഇനി മറ്റൊരു പ്രത്യേകത, ഇത് രാജരത്നപിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ അവസാനത്തെ സംരംഭമാണ്. ഇത്രയൊക്കെ മതി. അതുകൊണ്ട് തന്നെ വരുന്ന 10-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ ശിലാസ്ഥാപന കർമ്മം അതിഗംഭീരമാവണം, ഗംഭീരമാക്കണം.
4: ഗംഭീരമാവും.
5: ഞാനാ രാജശെൽവം, ഈ മുതലാളിയുടെ ഏക മകൻ, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ മുടിയനായ പുത്രൻ.
2: ഒരു പുത്രനെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല.
5: അങ്ങനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പതിവ് നിർത്തിയിട്ട് കാലം കുറയായില്ലേ?
3: മോനെ വേണ്ട, ഇവിടെ
5: എന്നെ പോലുള്ളവന്മാർ 4 കാശുണ്ടാക്കാൻ വേണ്ടി കണ്ട വട്ടിപ്പലിശക്കാരോട് പിരിവെടുത്ത് ഈ ആശുപത്രിയുടെ സാങ്ഷന് വേണ്ടി ശ്രമിച്ചപ്പോ അവിടെയും തിരുവങ്കടം ഗ്രൂപ്പിന് മുൻഗണന. ആയിക്കോട്ടെ, പക്ഷെ ഒന്നുണ്ട്, തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിന് ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ പേരല്ല, മരിച്ചുപോയ എന്റെ അമ്മയുടെ പേര്, ജാനകി അമ്മാൾ. ജാനകി അമ്മാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മരണം വരെ നിങ്ങൾക്ക് എന്റെ അമ്മയെ ഓർക്കാൻ ഒരു സ്മാരകമായിട്ട് അതങ്ങനെ കിടക്കട്ടെ.
2: മരണം വരെ എനിക്ക് അവളെ ഓർക്കാൻ ജീവിച്ചിരിക്കുന്ന ഒരു സ്മാരകമുണ്ട്, ഒരു നശിച്ച സ്മാരകം. നീ എന്നെ തിരുത്താനും കൂട്ടിച്ചേർക്കാനും എനിക്കറിയാം. പോടാ.
5: അപ്പൊ അങ്ങനെയാണല്ലേ. എന്നാ കേട്ടോ, എന്റെ അമ്മയുടെ പേര് വേണമെങ്കിൽ വേണ്ട, അതിന് പകരം ഏതെങ്കിലും തെരുവ് പെട്ടിയുടെ പേര് എഴുതി വെച്ചു, ഞാൻ സഹിക്കും. പക്ഷെ ആ സ്ത്രീ ആ വൃത്തികെട്ട സാധനത്തിന്റെ പേരിൽ ഈ ധർമ്മസ്ഥാപനം തുടങ്ങാനാണ് പ്ലാനെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ ഇത് രാജരത്നപിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ അവസാന സംരംഭമാണെന്ന്.
4: ആ വാക്ക് അറം പറ്റും, ഉടുക്കത്തെ സംരംഭം നടക്കില്ല.
5: അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല. ശില്പം
4: നശിച്ചവനാ ഞാൻ, നശിപ്പിക്കും ഞാൻ.
6: ഹായ് ബ്രദർ, എന്നാച്ച്? വന്നതിലും വേഗത്തിലാണല്ലോ തിരിച്ചുപോക്ക്. അപ്പോ കംപ്ലീറ്റ് എഴുതി വാങ്ങിച്ചു കാണും അല്ലേ? മുത്തുലക്ഷ്മിയിലുണ്ടായി രണ്ടാം നമ്പറുകാരിക്ക് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? അതെന്ത് പോക്കാണ, പറഞ്ഞിട്ട് പോ. അല്ലെങ്കി വേണ്ട, ഞാൻ പറയാം. തുടങ്ങാൻ പോകുന്ന സ്ഥാപനം എന്റെ അമ്മയുടെ പേരിൽ, നടത്തിപ്പവകാശം എനിക്ക്, ലാഭവിഹിതം ഏതൊക്കെ തെണ്ടികൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ കൂട്ടത്തിൽ ഒരു പങ്ക് നിനക്ക്.
5: നിന്നെ പോലെ ആണും പെണ്ണും കണ്ടൊരു ഭർത്താവ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു മട്ടിറങ്ങിയതാ ഞാൻ, അതിനിടയ്ക്ക് തടസ്സം നിന്നാണ്ടല്ല.
6: തടസ്സം നിൽക്കും ഞാൻ, നിന്നോട് ജയിക്കുന്നത് എനിക്കൊരു ഹര. അതല്ല നിനക്ക് എന്നോട് ജയിക്കണമെങ്കിൽ നീ വേറെ ജനിക്കണം.
5: എനിക്ക് ജയിക്കണോടി? അതിന് നിന്നെയൊക്കെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ ഒല്ലി ഞാൻ. എന്നെ തോപ്പിക്കാൻ തന്റെ കൂട്ടുപിടിച്ച് തള്ളയുടെ പേരിൽ ഉണ്ടാക്കാൻ ഇറങ്ങിയുണ്ടല്ലോ. ഒല്ലി ഞാൻ അല്ലാതെ
2: നിർത്തടാ. അതിനകത്ത് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വെക്കടാ. എനിക്ക് പറ്റിയ രണ്ട് അബദ്ധങ്ങള്, ഒന്ന് ആണിന്റെ രൂപത്തിലും മറ്റൊന്ന് പെണ്ണിന്റെ രൂപത്തിലും. ഈ അഭ്യാസം എന്റെ മക്കളാണെന്ന അഹങ്കാരം കൊണ്ടാണെങ്കിൽ അത് വേണ്ട. ഇന്ന് മുതൽ എനിക്ക് ഇങ്ങനെ രണ്ട് മക്കളില്ല.
3: എന്തേ പറയുന്നേ?
2: എന്തിനാണോ ഇങ്ങനെ രണ്ടെണ്ണം? സ്വത്തും സമ്പാദ്യം ഉണ്ടായിട്ടല്ലേ. ഓട്ടുമുക്കാലിന് ഗതിയില്ലാത്തൊരു തന്തയുടെ മക്കളാണ് ഇവരെങ്കിൽ അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിച്ചനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ തീരുമാനിച്ച കർമ്മം മുടക്കാൻ മക്കളാണെന്നും പറഞ്ഞ് വരുന്ന 10-ാം തീയതി ആ പരിസരത്തെങ്ങാനും വന്ന ആ സെന്റിമെന്റ്സ് ഞാനങ്ങ് മറക്കും. വാണോ?

0: சார் அந்த இடத்துல பாம்பு அடிச்சிருக்கு.
1: ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട്. പെരിയവനെ പ്രയോഗിക്കും മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്, ഓൺലി വിഷ്വൽ ഇമ്പാക്ട്.
2: മതി, നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു, നടന്നില്ല. കൊടുത്ത കൊട്ട് കൊണ്ടത് തന്തയുടെ തലമണ്ടയ്ക്ക് തന്നെയാണ്.
0: സ്വന്തം തന്തയെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിട്ട് നീ ചുടലപ്പറമ്പിൽ കുത്തിയിരുന്ന് ആഘോഷിക്കും അല്ലടാ.
1: ഇതൊന്നും ഇവിടെ വെച്ച് വേണ്ട, ഇത് സൈമൺ നാടാടാ മണ്ണ.
0: അണ്ടിക്കച്ചവടം നടത്തി തെണ്ടി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന നിന്റെ അപ്പൻ നസ്രാണി പണ്ട് നാടാരു പെണ്ണിനെ സംബന്ധം ചെയ്ത വകയിൽ കിട്ടിയ ശ്രീധരമെന്ന് പറയും മണ്ണ്. എന്റെ ഈ പുന്നാരമോന് വക്രബുദ്ധി പറഞ്ഞു കൊടുത്തും ഈ നിൽക്കുന്ന രാഷ്ട്രീയ പൊലയാടി മോന് കൂട്ടിക്കൊടുത്ത് ഉണ്ടാക്കിയതല്ലേടാ ഇതൊക്കെ.
3: എന്റെ അണികളുടെ മുമ്പ് വെച്ച് എന്നെ പൊളയാട്ട് പറഞ്ഞാലുണ്ടല്ലോ.
0: പറഞ്ഞ നീ എന്ത് ചെയ്യടാ? ഭരിക്കുന്ന തമ്പ്രാട്ടിയുടെ അടുപ്പാവട അലക്കി കൊടുക്കാൻ നിൽക്കുന്ന എച്ചി ഏരപ്പേ.
3: കുട്ടിക്കും
0: ഞാൻ, അത് മോനായാലും മന്ത്രിയായാലും ഏത് മറ്റവനായാലും എനിക്ക് കണക്കാ. എടാ സൈമൺ നാടാരെ, പണ്ടിവൻ കളിക്കളത്തി വെച്ച് കൂടെ കളിച്ചൊരു ചെറുക്കനെ തല്ലിക്കൊന്നപ്പോ അതിനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് കാരക്കേടിനെന്ന പോലെ കൂടെ കൂടിയവനാ നീ. ആ നീയൊക്കെ എന്റെ നെഞ്ചത്തിട്ട് കുഴിബോംബ് പൊട്ടിക്കാൻ മാത്രം വളർന്നെങ്കിൽ ആ വളർച്ച ഒന്ന് നേരിട്ട് കാണാൻ തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ എല്ലാവരെയും ഒന്ന് ക്ഷണിക്കാനും എന്റെ ആശുപത്രിയുടെ ശിലാസ്ഥാപന കർമ്മത്തിന് ക്ഷണിക്കാൻ. ഇന്നേക്ക് മൂന്നാം നാൾ അത്യാഡംബരപൂർവ്വം നടക്കും. വന്നേക്കണം രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ബോംബ് കൊണ്ട്. ഡാ, കച്ചവടത്തിൽ രാജരത്നം പിള്ളയോട് ജയിക്കാൻ നിന്റെ ഒന്ന് ഈ വളർച്ച പോരാ, ഈ ആയുസും.
4: பெரியோர்களே, தாய்மார்களே, உங்களின் பொன்னான வாக்குகளை பெற்று இன்று இதோ உங்கள் முன்னால் உங்களை காண நமது அண்ணன் அழகேசன் அவர்கள் வந்து கொண்டிருக்கிறார். இதோ நமது தலைவர் இன்று முதல் உங்களுக்காக சேவை செய்ய வந்து கொண்டிருக்கிறார்.
5: ஐயா, ஐயா காப்பாத்துங்க ஐயா, ஓடையில் வீணு தலை உடஞ்சாச்சு, அங்க ஒரே கும்பலா இருக்கு, ஆஸ்பத்திரிக்கு போன ஐயா, காப்பாத்துங்க. வண்டி கேரு, ரொம்ப நன்றிங்க.
0: வர்கீசே, வண்டி எடுக்க.
6: சாட்சியங்களையும் கண்டெடுத்த தடயங்களையும் ஆதாரமாக்கி கொலை செய்யப்பட்ட நபரின் மக்கள் செல்வாக்கையும் கருத்தில் கொண்டு குற்றம் சாற்றப்பட்டுள்ள ராஜரத்னம் பிள்ளையை 14 நாட்கள் ரிமாண்டில் வைக்க இந்த நீதிமன்றம் உத்தரவிடுகிறது.
0: பகுமானப்பட்ட கோடதி, என்னை அவிசுவசிக்கிறது. நான் அல்ல அது செய்தது. என்னை தோல்பிக்கா வேண்டி மட்டு பலரும் சேர்ந்து செய்த சதியானது. ഞാൻ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട തരുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. നാളെ, നാളത്തെ ഒരു ദിവസം അതെനിക്ക് അനുവദിച്ചു തരണം. ഇതൊരു അപേക്ഷയാണ്. തോറ്റുപോയല്ലോടെ, താനും തന്റെ നിയമവും തോൽപ്പിച്ചു കളഞ്ഞല്ലോ.
5: എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഞാൻ ഇറക്കിക്കൊണ്ടുവരും സാറിന്.
0: അതുകൊണ്ട് എന്ത് ഗുണം? അവിടുന്ന് അങ്ങോട്ട് ഈ ആയുസിൽ 10,000 കൊല്ലം അനുവദിച്ചു തന്നാലും നാളത്തെ ഒരു ദിവസത്തിനോളം വരില്ല അതിന്റെ വില. എന്തിനാ ഇങ്ങോട്ട് വന്നത്?
7: ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊന്നും വേണ്ടെന്ന്. അതിന്റെ പേരിലല്ലേ ഇങ്ങനെയൊക്കെ.
0: ഞാൻ എന്നും കണ്ടത് നിന്റെ ഈ കണ്ണീരാ. വേണ്ട, നിനക്ക് മാത്രമല്ല എനിക്കും വേണ്ട ഒന്നും. നമ്മളെ ജയിക്കാൻ മാത്രം നമ്മുടെ മക്കൾ വളർന്നു, ഇപ്പോ
8: ശിക്ഷിക്കാനും.
0: താനെന്തിനാടോ കരയുന്നേ?
9: അങ്ങുള്ളിടത്ത്
8: പറഞ്ഞ് സിന്ധു വരെ പറഞ്ഞിട്ടുള്ളൂ, കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്.
0: അതിന് താനല്ലോ പ്രതി, ഞാനല്ലേ കുറ്റവാളി. കേട്ടില്ലേടോ കൊലയാളിക്കെതിരെയുള്ള മുദ്രാവാക്യം വിളി. തിരുവെങ്കിടം രാജശേഖരപിള്ള മകൻ രാജരത്നപിള്ള എന്ന ഞാൻ സ്വന്തം കൈപ്പടയിൽ എഴുതി സാക്ഷ്യപ്പെടുത്തുന്ന വിൽപത്രം.
9: എന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂൾ, കോളേജ്, ആശുപത്രി, സിനിമാ തിയേറ്റർ, ഹോട്ടൽ, മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവിധ സ്ഥാപന ജംഗമ വസ്തുക്കളും, കൃഷിഭൂമി, എസ്റ്റേറ്റുകൾ, മറ്റു പുരയിടങ്ങളടക്കം 1500 ഏക്കർ ഭൂസ്വത്ത് വകകളും എല്ലാം മരിച്ചുപോയ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ രാജശെൽവത്തിനും, രണ്ടാം ഭാര്യ മുത്തുലക്ഷ്മിക്കും, അതിലുണ്ടായ മകൾ റാണിരത്നയ്ക്കും അവകാശപ്പെട്ടതാണ്. ആ വസ്തുത നിലനിൽക്കെ എന്റെ മരണശേഷം ഇരുപത്തഞ്ച് വർഷത്തേക്ക് മേൽപ്പറഞ്ഞ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും ഉടമസ്ഥാവകാശവും നടത്തിപ്പവകാശവും മറ്റൊരു വ്യക്തിയിൽ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശികളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്.
10: അവന്റെ അമ്മയുടെ ഒരു വിൽപത്രം വായന. അപ്പൊ അവകാശപ്പെട്ടവൻ അണ്ണാക്കിലോട്ട് തിരികെ തന്നിട്ടാ തന്ത് ചത്തുടങ്ങിയത്. അയാൾക്ക് ഏത് വകയിലുണ്ടായ നായിന്റെ മോനെ എന്നെ ഭരിക്കാൻ പറഞ്ഞത്? പറയാതെ വിടില്ല ഞാൻ.
11: കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു പോത്ത് കച്ചവടക്കാരൻ, പേര് രാജ, ബെല്ലാരി രാജ.

0: ബെല്ലാരി രാജ,
1: ബെല്ലാരി രാജ അല്ലടി, എല്ലൂരി രാജ. നിന്റെയൊക്കെ എല്ലിയാൾ ഊരാൻ വന്ന രാജ. എന്തൊരു ഡായ്! ആദ്യ അടി, അതിനപ്പുറം പ്യാച്ചി. മാറ്റാനായിട്ട് നീ ഉണ്ടായിട്ട് വേണ്ടട അണ്ണാച്ചി ചാമിയ. ആറ് പോത്തുകളും മൂന്ന് ചീട്ടുകളും വെച്ച് ബെല്ലാരിലെ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. ആ എനിക്ക് ആറ് ലോഡല്ല, 6000 ലോഡിന്റെ വ്യാപാരം ഉണ്ട്. ആ എന്തോടെ മുടാണ്ടല്ലോ പൈലാട്ടി നൂറ്റാളം കണ്ട. നീ എന്തൊരു വിചാരിച്ച്? ചെക്ക് പോസ്റ്റിലെ മൃഗഡാക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പോത്തുകൾക്ക് അന്തരാക്ഷ ആണെന്ന് വന്ന് കുത്തിവെച്ച് കൊന്ന ഞാൻ പെട്ടി മടം മുടക്കി കാശിക്ക് വന്ന് വിചാരിച്ച തല്ല നിനക്ക് തെറ്റിയടേ. ഇത്രയും കാലം എന്റെ പോത്തുകളെ വേടിച്ചോണ്ടിരുന്ന സകല മൊയലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പ 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണോളു. രാജുട്ട, എഴുതി വാങ്ങിയരുടെ ഇവന്റെ സാവര ജംഗമോ അല്ലേ?
2: അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മയുടെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ.
3: ഓരോ മനുഷ്യന്മാരുടെ മനസ്സിന്റെ ഒരു വലിപ്പേ. മരണശേഷം അയാൾ ജീവിച്ചിരിക്കുമ്പോ ഉണ്ടാക്കിയതൊക്കെ നോക്കി നടത്താൻ വേറൊരാളെ ഏൽപ്പിക്കുക.
4: 25 വർഷം എന്നൊക്കെ പറഞ്ഞ അതും അത്രയും സ്ഥാപനങ്ങളും മറ്റും ഇവിടുത്തെ ബിസിനസിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ.
5: അത് ശരി തന്നെ, പക്ഷെ മരിച്ചതിന് ശേഷം വിൽപ്പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, അതും ആ മനുഷ്യൻ.
4: എന്തെങ്കിലും ഒന്ന് പറഞ്ഞ
6: വേണം, പോവാതെ പറ്റൂല.
7: പോയി പിടിച്ചിറക്കിക്കൊണ്ട് വേണാത്തല്ലേ.
8: എന്താ ഇത്? എന്തിനാ ഇവരൊക്കെ വന്നത്?
7: കണ്ട പോത്ത് കച്ചവടക്കാരൊക്കെ കയറി വന്ന് ഭരണം തുടങ്ങുന്നതിന് മുമ്പ് ചില അഴിച്ചുപണികളൊക്കെ ആവാന്ന് വെച്ചു. ഇതെന്റെ അച്ഛൻ മുതലാളി ഇരുന്ന കസേരയ. ഇന്ന് മുതൽ ഇതിൽ ഈ മകൻ മുതലാളി ഇരിക്കും. ഈ കൊട്ടാരത്തിൽ ഞാൻ മാത്രം മതി, ബാക്കി എല്ലാരും പുറത്ത്.
8: നിന്നെ പോലുള്ള തെണ്ടികൾക്ക് അവരെ തൊടാനുള്ള അവകാശമില്ല.
7: എന്റെ അച്ഛന്റെ മണവാട്ടിയായി കയറി വന്ന അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ച ഈ നിമിഷം.
9: അപ്പൊ പ്രതീക്ഷിച്ച പോലെ തന്നെ കൊച്ചു മുതലാണ് ശുദ്ധികലശം തുടങ്ങിയല്ലേ? അമ്മ പുറത്തേക്ക് ഇറങ്ങിയതോ അതോ ഇറക്കി വിട്ടതോ, രണ്ടായാലും അമ്മയുടെ ഇഷ്ടം. പക്ഷെ ഈ മകൾക്ക് ഇഷ്ടം ഇന്നു മുതൽ ഇവിടെ താമസിക്കാനാ.
7: കർപ്പൂരം കത്തിച്ച് കോടി പൊതച്ച് ഈ ഉമ്മറത്ത് മലന്ന് കിടക്കാനാണ് മാറാണിക്ക് ഇങ്ങോട്ട്
10: കയറാം. കർപ്പൂരം കോടി മുണ്ടും ഇവക്ക് മാത്രമല്ല, നിനക്ക് നന്നായി
7: നോക്കി നിക്കൽ അടിച്ച് ഓടിക്കണം.
1: കണ്ണന്തിരികളെ കാണിക്കാടെ, തള്ളളും പിള്ളകളും തമ്മിൽ തർക്കങ്ങൾ പതിവനെ എന്ന് വെച്ച് തള്ളേ പിടിച്ച് തള്ളണോടെ.
7: ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ?
1: നമ്മൾ വെറും വഴിവാക്കര്. പക്ഷേ മൊട കണ്ട എട വേടു അണ്ണ,
8: അത് തയ്യൻ ബോസ്ക്ക് ഫിലോസഫി. ഒരു മൊട കണ്ട ലടി കണ്ട ലടപെടും.
1: അയ്യോ, കാര്യങ്ങൾ പറയുമ്പോ കൊട്ടിക്കളിച്ചാലോ. തർക്കങ്ങൾ തീക്കാൻ വന്നവരെ തല്ലി പുറത്താക്കുന്നത് ശരിയാണ് അണ്ണ.
7: വേണ്ട, തള്ളി പുറത്താക്കാം, പിടിച്ച് പുറത്തേക്ക്
8: തള്ളടത്തി സമാധാനമായി.
11: എന്തു പറ്റി, കുഴപ്പമല്ലോ?
8: അങ്ങനൊന്നുമില്ല, വന്നിറങ്ങേണ്ട ഒരു പരിചയപ്പെടലേ. അവരുടെയൊക്കെ സഹായം കൊണ്ട് അന്ന് എന്റെ കൂളിംഗ് ഗ്ലാസ് എങ്ങനെയോ ഏണ് കയറിപ്പോയി. ദേ അവിടെ കിടന്ന് ആരണം കണ്ട രണ്ടെണ്ണം കറുത്തിട്ട്.
10: ശെൽവം, എന്ത് പോക്കുതരമാണോ താനീ കാണിച്ച്?
7: ഈ മുറ്റത്ത് കയറി വരുന്നവനോട് എങ്ങനെ പെരുമാറണം എനിക്കറിയാം.
10: അത് കയറി വരുന്നതിന്റെ വലിപ്പം അറിഞ്ഞിട്ട് മതി. ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? ബെല്ലാരി രാജ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രാജരത്നമുള്ള സാറിന്റെ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും
1: അവകാശം. വക്കീല് പുലിയാളേട്ടാ. അപ്പൊ എങ്ങനെയാണ് വക്കീലെ കാര്യങ്ങളെ കിടപ്പുകള്? എവരെ കാര്യ എന്തരി എങ്ങനെ?
10: ഇത് രാജരത്നമുള്ള സാറിന്റെ മകൻ രാജശെൽവം
1: അല്ലേ? അവൻ പുലിയാണേട്ടാ.
0: ഞാൻ പുലിയാണോ പോത്താണെന്നൊക്കെ അധികം വൈകാതെ തന്നെ നീ അറിയും.
1: ഓ, പക്ഷെ ചെല്ലാ, ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിന്റെ രണ്ടിന്റെ പുറയിൽ ഞാൻ നേടക്കണ ഒരു സാധനമുണ്ട് കേട്ടോ.
11: വാല് വാല്.
1: എന്നിട്ട് പറവകിലെ.
10: ഇത് മകൾ റാണിരത്ന.
1: തന്നെ.
10: ഇത് മുത്തലക്ഷ്മി അമ്മ, രാജരത്ന സാറിന്റെ.
12: ഞാൻ വർഗീസ്, ഇവിടത്തെ കാര്യസ്ഥന.
1: എന്നതിന് കാര്യങ്ങളൊക്കെ കാര്യസ്ഥനോട് പറയാവല്ലേ.
12: ഈ പടകളൊക്കെ ഇവിടെ തന്നെ വെറുതെ. അമ്മ ഈ വീട്ടിലാ, ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ.
1: അല്ലെ, പിന്നെ എന്തിനീ പുകലികൾ അത്രയും? വക്കീലേ, കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ.
10: വയനാട് അങ്ങനെ തന്നെ നടക്കട്ടെ.
1: അത്താണ് വയനാട്. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി.
13: എല്ലാരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വേടി വെക്കേണ്ടി വരും.
11: എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോകണം. പോടേ പോടേ പോടേ.
14: അതെ,
15: നമ്മുടെ മുതലാളി പറഞ്ഞേൽപ്പിച്ച ആള് മാറിയോന്നാ എന്റെ സംശയം. അല്ലെങ്കി ഈ കണ്ട സ്വത്തൊക്കെ ഇതേപോലെ വിവരദോഷ കയ്യിലേൽപ്പിക്കോ. പക്ഷെ വന്നത് ബെൻസിലാണെന്നാ കേട്ട.
10: ഇപ്പോഴത്തെ കാലത്ത് വാടകയ്ക്ക് ബെൻസ് അല്ല റോൾസ് റോയ്സ് വരെ കിട്ടും. രാജരത്നം പിള്ള സാറ് മുട്ടുമടക്കി കൊടുത്ത് പിന്നെ ഒരു പോത്ത് കച്ചവടക്കാരൻ വന്നിട്ട് എന്ത് കോപ്പുണ്ടാക്കാനാ?
16: എക്സ്ക്യൂസ് മീ, ഞാൻ രാജു.
13: ഞാൻ ദാസപ്പൻ. ഞങ്ങള് ബെല്ലാരി രാജയുടെ കൂടെ വന്നവരാ.
17: എന്നിട്ട് അദ്ദേഹം എവിടെ?
16: അദ്ദേഹം വരും. അതിനു മുമ്പ് ഈ സെറ്റപ്പിൽ ചെറിയൊരു മാറ്റം വരുത്തണം.
13: ഈ ഇടത് ഭാഗത്തിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് വലത് ഭാഗത്തേക്ക് മാറിയിരിക്കണം.
15: ഇതെന്ത് പരിഷ്കരണ? ഞങ്ങള് കാലാകാലങ്ങളായിട്ട് ഈ വട്ടമേജിൽ ചുറ്റുവരുന്ന മീറ്റിംഗ് കൂടാറ്, അപ്പോഴല്ലേ മുഖാമുഖം കണ്ട് സംസാരിക്കാൻ പറ്റും.
13: അത് നിങ്ങക്ക്, ഈ വരുന്ന മൂപ്പർക്ക് നിങ്ങളുടെ മുഖം കാണാൻ വേണ്ടിട്ടാ അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞത്.
15: ഞാൻ മാറില്ല.
13: കളി നമ്മളോട്. റെഡി ബോസ്, പ്ലീസ് കം ഓൺ.
1: എന്തരാണല്ലേ പോത്തിയവാരി? നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പൊട്ടന് ലാട്രി അടിച്ചെന്നാക്ക. ഇതത് എന്നെ കഥ വെള്ള പറയാവില്ലേ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടാ ഇതുപോലെ കാംഗ്രസിൽ പങ്കെടുക്കുന്നത്.
10: കോൺഗ്രസ് അല്ല സാറേ, കോൺഫറൻസ്.
1: ഓ, തന്നെ തന്നെ. അന്നാ ഞാൻ ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല കേട്ടാ. വെറും രണ്ടാം ക്ലാസ്. മലയാളം അല്ലാതെ വേറൊന്നും നാവിൽ വരൂല്ല. എന്തറിയാം വിവരക്കേട്? എന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടാ. യവണ്ടല്ല, യവ എങ്ങനെ ഇരിക്കണമെന്നും വിചാരിക്കണ്ട. നല്ല ഞെരിപ്പായിട്ട് ഇംഗ്ലീഷ് പറയും. MBBS ആണ്.
16: MBBS അല്ല, MBA.
1: എന്തരെയാലും ആയിക്കൊണ്ട് പോട്ടടേ, പറയണ ഇംഗ്ലീഷ് തന്നെയല്ലേ. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം.
10: അത് കോളാമ്പി അല്ല സാറേ, ആഷ്ട്രയ.
1: വാ, മനസ്സിലായി സാറേ. ഇന്നിപ്പോ ഇങ്ങനെ അങ്ങാട്ട് പാട്ട്. ഇനി ഇതുപോലത്തെ പരിപാടിക്ക് വരുമ്പോ അപ്പൊ വീട്ടിൽ നിന്നൊരു കോളാമ്പിയുടെ കൊണ്ടുവരി. എനിക്ക് മാത്രമല്ല കേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടെ വട്ടം കൂടി ഇരുന്ന് തുപ്പിക്കളിക്കും. എന്തരണ്ണ കറക്റ്റ് തന്നെ. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആ കർമ്മങ്ങൾ അങ്ങോട്ട് നടത്താം. ആ കല്ലിടല കർമ്മി, അതിന്റെ പേരിലാണ് ഈ തൊന്നര ഒത്തിരി ഉണ്ടായത്. അതുകൊണ്ട് എല്ലാരും കൂടെ എന്റെ കൂടെ നിന്ന് തരി, ബാക്കി കച്ചവടങ്ങളൊക്കെ ഞാൻ ഉറപ്പിക്കാം. എന്തൊരു ഓർക്കിച്ച?
12: അല്ലാതെ
0: പിള്ള സാറിന്റെ ആഗ്രഹം നടത്താൻ ഞങ്ങൾ രാവും പകലും കൂടെ ഉണ്ടാവും. പക്ഷെ ആ പിള്ളേരടങ്ങിയേക്കും തോന്നുന്നുണ്ടോ?
1: പിള്ളേർ അടങ്ങിക്കാത്തോണ്ടല്ലേ പിള്ള സാർ ഒടുങ്ങിയത്. ഉള്ളല്ലേ ഓർക്കിച്ചെന്നെ?
12: അതെ.
1: ആ അപ്പൊ അതേ വിടി ചീള് കേസുകള്. അപ്പൊ ഇന്നേക്ക് നാലാം ദിവസം കല്ലിടിയില്. പേരിലൊന്നും വലിയ മാറ്റവും ഇല്ല. നടത്തിപ്പവകാശോ ഉടമസ്ഥാവകാശോ എല്ലാം എനിക്ക് തന്നെ. പിന്നെ കല്ലിടിലേ അന്ന് വന്ന അയാള് വേണ്ട കേട്ടാ. അയാള് വെറും പ്യാരിത്തൂറി. നമ്മക്ക് അമ്മ മതിയേട്ടാ.
10: അമ്മയാ?
1: ആ തമിഴ്നാട്ടിൽ ആരാണ് അമ്മ?
11: ഓ, തലേവി ജയലളിത.
1: തള്ളേ തന്നെ. അണ്ണന് വയറിറച്ചും ബുദ്ധി തന്നെ കേട്ടാ. അവരൊക്കെ ആകുമ്പോ കൂടെയില്ലേ പുലികളെ കാണും, തോക്കുകളൊക്കെ ആയിട്ട്. അവർക്ക് തള്ളേന്ന് നോട്ടയില്ല, പുള്ളേന്ന് നോട്ടയില്ല. ഒന്ന് തുമ്മിയാ മതി, അപ്പ വെക്കുമ്പടി ടക്ക ടക്ക ടക്കേന്ന്. ഇങ്ങനെ എന്റെ തല തല തല. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്?
16: ഒന്നുമില്ല.
1: അങ്ങനെയാണെ പോവല്ലേ. അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്നു.
18: പിള്ള സാറുള്ളപ്പോ അദ്ദേഹം പോലും അറിയാതെ അക്കൗണ്ടിൽ നിന്ന് മണി ട്രാൻസാക്ഷൻ പലതവണ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഭരിക്കാൻ വന്ന പോത്ത് കച്ചവടക്കാരന് പണിയറിയാം. അക്കൗണ്ട് ഫ്രീസ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഡെഡ് ഫ്രീസിംഗ്. അറ്റാച്ച്ഡ് സിവിൽ കോർട്ട് ഓർഡറും പിന്നെ ആ പോത്ത് കച്ചവടക്കാരന്റെ ഡയറക്റ്റ് എൻട്രിയും. എന്റെ അമ്മോ, ഒരു സൈസ് സാധനം.
7: വന്നവന്റെ വലിപ്പം പറഞ്ഞ് സമയം കളയണ്ട. അക്കൗണ്ട് റീഓപ്പൺ ചെയ്യാനുള്ള മാർഗം വല്ലതുണ്ടെങ്കിൽ അത് പറ.
18: നോ രക്ഷ, നിനക്കെന്നല്ല നിന്റെ ജന്മശത്രു റാണി രത്നയ്ക്ക് പോലും.
19: എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ സെൽവ, നിനക്കിപ്പോഴും 10 ശനി തന്നെയാണ്. നാളെ അവൻ മുഖ്യമന്ത്രി തലവിയെ കൊണ്ടുവന്ന് ആ തറക്കല്ലടിയിൽ കർമ്മം നിർവഹിച്ച് നാട്ടുകാരുടെ കയ്യടി മേടിച്ച പിന്നെ നിന്റെ ജന്മം വേസ്റ്റ്. അതിലേക്കായി ഈ അക്കൗണ്ട് ഫ്രീസിംഗ്. നമ്മൾ കാശ് കൊടുക്കാനുള്ളവർ ഈ വിവരം അറിഞ്ഞാ
1: ഇല്ല, അതിനു മുമ്പ് അവനറിയും വിവരം, പിന്നെ നാട്ടുകാർ, അവന്റെ തല പോയ വിവരം കൊല്ലും. ഞാനാ പന്നിയ.
19: അങ്ങനെ നല്ല വർത്താനം വല്ലതും പറയണ്ട സെൽവ.
1: സെൽവം പറയില്ല, പ്രവർത്തിച്ച് കാണിക്കും. അച്ഛനും മകനും തമ്മിലുള്ള അവകാശ തർക്കത്തില് തല്ലലും കൊല്ലലും അന്യായങ്ങൾ. ഇവനൊരു അന്യനാ, അപ്പൊ ഇത് ന്യായം.
19: അത് ശരിയാ
1: അല്ലേ? അവന്റെ 16 അടിയിൽ നിന്ന് നടന്ന് ഞാൻ അതിനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയിട്ട് ഇനി വീട്ടിലേക്കുള്ളൂ.
19: ഗുഡ് നൈറ്റ്.
1: വെരി വെരി ഗുഡ് നൈറ്റ്. വണ്ടി എടുക്കണോ?
20: എങ്ങോട്ടാ സാറേ?
1: കന്നം തിരിഞ്ഞ വേലയാള് കാണിക്കരുന്ന് ഒരിക്കലും നിന്റെ കൂടെ ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയല്ലോ, ഉടൻ തന്നെ തട്ടിക്കളയാൻ പ്ലാൻ ചെയ്യില്ലേ? രാട്ടാ, നമ്മൾ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ചായ കുടിക്കാൻ വേണ്ടി എന്തരം എഴുതി കാണിക്കുമല്ലോ. എന്തരത്
4: ഇന്റർവൽ?
1: അതിലും ആ ട്രാഫിക് ഒന്ന് തള്ളേ.
21: ഈ അഭ്യാസം വേണ്ട, കളി കുറെ കണ്ടവനാ ഞാൻ.
1: എന്റെ പൊന്നെണ്ണ, ഞാൻ ഇപ്പൊ കളിക്കാൻ വന്നല്ല, വിളിക്കാൻ വന്നാണ് നാളത്തെ ചടങ്ങിന്. അപ്പോഴാണ് എന്റെ 16 അടി എന്തരത്തിന്റെ ചർച്ചകൾ നടക്കുന്നത്. ഉടനെ പ്ലേറ്റ് അങ്ങ് മാറ്റി പിടിച്ച് നിക്കണ്ടേ. വർക്കിച്ച വണ്ടിയിൽ ഡീസൽ എങ്ങനെ?
21: ഫുള്ള്.
1: നാളത്തെ ചടങ്ങ് എപ്പോഴേ?
4: കൃത്യം 10 മണിക്ക്.
1: മതി, ഇപ്പൊ ഒരു വെടിയിൽ 100 ഇട്ട 15 മണിക്കൂർ കിട്ടും. അപ്പി പോയി നാടുകളൊക്കെ കണ്ട് കറങ്ങിട്ട് വരും. ജാലിയാക്കി ഈ അണ്ണന്മാര് കൂടെ. ഈ വർക്കിച്ചൻ കാണുന്നവല്ലോ ഒന്നും അല്ല കേട്ടാ, നല്ല പുളപ്പനായിട്ട് പാട്ടുകളൊക്കെ പാടും.
13: ഇത് നല്ല ബെസ്റ്റ് ടേപ്പ് കാർഡറാ, പക്ഷെ ഫിറ്റ് ചെയ്ത് ട്രാക്ടറായി പോയി മാത്രം. അതാ കുഴപ്പം.
1: വർക്കിച്ച
20: എന്തേനോ
1: ആയിരിക്കട്ടെ. അപ്പൊ ഈ ദാഹിക്കുമ്പോ ബോഞ്ചെല്ലാം വാങ്ങി ചോടിക്കും.
20: ബോഞ്ചി
1: നാരഞ്ഞ വെള്ളം ഇടക്കിടക്ക് എടുക്കാൻ നിർത്തി കൊടുക്കണം കേട്ടാ.
20: എടുക്കാൻ?
1: ഓഹോ, അത്
13: വണ്ടി പോട്ടെ.
1: അങ്ങനെ ആ പോവാത്ത വണ്ടിയെ ഇനി നാളത്തെ പൂര ആരിച്ച് പിരിച്ചളെ. എല്ലായിടത്തും ഒരു കണ്ണ് കാണാം. ഇവിടെ ഒന്നും ഒരുത്തനും പുളപ്പാണിക്കരുത്. ആര് പോരാണിച്ചാലും അടിച്ച് മൂക്കാവണ്ട കയറി കളഞ്ഞു. ഉപ്പ എത്തില്ലേ?
4: എത്തി. കൂടെ നമ്മളെ ബ്ലാക്ക് കാറ്റ്സും ഉണ്ട്.
13: ബ്ലാക്ക് കാറ്റ്സ് അല്ല, ബെല്ലാജിക് കാറ്റ്സ്. ഇതാ കണ്ടില്ലേ, ടൈറ്റാനിക്കലും പെണ്ണും ചക്കലും നിക്കണ പോലെ ബീഡി പറ്റോണ്ട് നിക്കണത്.
1: വന്നപ്പോൾ ഒരേ എപ്പിക്കാണ്. കഷ്ട പെറ്റ തള്ള സഹിക്കൂല ഏട്ടാ.
9: ഞാൻ ഒന്നും പറയണ്ട, ഇതൊക്കെ അദ്ദേഹം ഏൽപ്പിച്ച ആളിന്റെ തീരുമാനങ്ങളാ. അപ്പൊ ഈ തീരുമാനം അദ്ദേഹത്തിന്റെയും കൂടിയാ. ആ ആഗ്രഹത്തിന് നമ്മളായിട്ട് എതിര് നിക്കണ്ട അമ്മേ. ഇറങ്ങമ്മേ.
17: അല്ല, ചടങ്ങിന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ അമ്മ ഈ അമ്മയാണോ?
1: ഈ അമ്മയുടെ പേരിലല്ലേ ആശുപത്രി. അതുകൊണ്ട് ഈ അമ്മ എന്നെ അങ്ങോട്ട് ഉദ്ഘാടിക്കണം. പിന്നെ മറ്റേ അമ്മ വരുമോ എന്ന് പറഞ്ഞത് ശല്യക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പരല്ല. ഞങ്ങള് പോത്തേച്ചുടക്കാരിലെ ചില തറ നമ്പരുകൾ എങ്ങനെയുണ്ട്? ബുദ്ധി ബുദ്ധി. ആ, അപ്പൊ എല്ലാരും എത്തിയില്ലേ? എന്നാ ഇനിയിപ്പൊ താമസിക്കണ്ട. ലൈവിട്ടാ, കാര്യങ്ങൾ അതിന്റെ മുറവിൽ നടക്കട്ടെ.
4: അമ്മേ.

0: ഞങ്ങളെത്തി.
1: എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ശെൽവം മുതലാളി ചടങ്ങിൽ പങ്കെടുക്കാൻ വരികയാ?
2: വരുമല്ലോ, വരണമല്ലോ. ഇല്ലോളം താമയിച്ചാലും വന്നല്ലേ. അപ്പന്റെ ആഗ്രഹത്തിന് അമ്മ തറക്കലിടുമ്പോ മോഹം വരണമല്ലോ. അതല്ലേ അതിന്റെ ന്യായം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം രാജമാണിക്യം.
2: ഈ ചടങ്ങിലേക്ക് ആ മോള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായ
3: എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് സാറ് മതി ഞങ്ങൾക്ക്. നിങ്ങളാണ് പുലി.
4: എന്തിനായാലും രാട്ടാ വർഗിച്ച ഇനി സമയങ്ങൾ കളയണ്ട. പൊട്ടത്ത് ബെല്ലാരി ബാമ്പ.
3: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. സൈലൻസ്. ലെക്ചറർ രമേശൻ ആ പെൺകുട്ടിയോട് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പാൾ എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും തയ്യാറാണ്. അതിനുവേണ്ടി നമ്മുടെ പുതിയ ചെയർമാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
5: ഏട്ടാ, കോളേജ് പിള്ളേരാണ്, സൂക്ഷിച്ച് ഇടപെടണം.
6: അത് മറ്റൊന്നുമല്ല, എടഞ്ഞായി എടുത്തിട്ട് പെരുമാറും. അതുകൊണ്ട് ഇത്രയും ബലം പിടുത്തം വേണ്ട, ശാസം പിടിക്കും.
7: ബലമൊക്കെ വിടാം, പക്ഷേ എനിക്ക് മനസ്സിലാകാത്തതല്ല എന്തൊരു ഇംഗ്ലീഷിൽ ബോർഡുകളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്.
5: അതൊക്കെ രമേശിന് എതിരുള്ള മുദ്രാവാക്യങ്ങളാ.
7: അല്ല, നമുക്കെതിരായിട്ടും വരാടി. ഇപ്പൊ ലവൻ ലവളെ കയറി പിടിച്ച കാര്യം ഉറപ്പ്. എവിടെയായിരിക്കും പിടിച്ചത്? എനിക്ക് അതാണ് പിടിയിട്ടത്.
6: അതെന്തായാലും പിടിച്ചവന് പിടികിട്ടി കാണും.
7: പിന്നില്ലേ കോള എന്നൊക്കെ പറയണ അതാണ്.
3: ഗുഡ് മോർണിംഗ് സർ.
6: കാച്ചിക്കോ കാച്ചിക്കോ.
3: ഓ സാർ, എന്താ ഇവിടെ തന്നെ നിന്നളഞ്ഞത്? ഓഫീസിലേക്ക് ഇരിക്കാം.
8: എന്താ സാർ, എന്താ ഉണ്ടായത്? എന്റെ കനകമ്പർ എവിടെ? ആരാ എന്റെ കുട്ടി?
3: അങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ആ കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അകത്ത് ഓഫീസ് മുറിയിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലേ.
7: ഐ ശരി, അപ്പൊ ഈ പെണ്ണിന്റെ കുട്ടിയാണല്ലേ ലാ കുട്ടി. തള്ളേന് ഇത്രയും വലിയ മോള?
3: മോളല്ല, അനീത്യ. ഈ കുട്ടികളുടെ കാര്യത്തിൽ രാജരത്നപിള്ള സാറിന് വേറൊരു സെന്റിമെന്റ്സോടെ ഉണ്ടായിരുന്നേ. പണ്ട് പിള്ളസാറിന്റെ വളർത്തു മകൻ മാണിക്കും ഇവരുടെ ആങ്ങളച്ചക്കനെ കളിക്കളത്തിലിട്ട് തല്ലിക്കൊന്നിട്ട് നാടുവിട്ടു പോയി എന്നാണ് കേട്ടുകേൾവി.

0: വെറുതെ കരഞ്ഞാൽ കാണിക്കണം. സാറേ, ആ മരിയോ സാറെ ഒന്ന് ഞാൻ വിളിക്കി.
1: വിളിപ്പിക്കാൻ ഞാൻ നാടൊന്നും വിട്ടു പോയിട്ടില്ല.
0: ആളെ
1: കാണാനാണെങ്കിൽ ആ കൂളിംഗ് ഗ്ലാസ് അങ്ങ് എടുത്താ മതി.
0: തള്ളേ, അപ്പൊ സാറിന് അറിയാവില്ലേ കൂളിംഗ് ഗ്ലാസ് എനിക്കൊരു വീക്കിൻസ് ആണെന്ന്. എന്നെ പറ്റി പരക്ക അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ.
2: അത് അസൂയ, പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം.
0: അത്താണ് എന്തരാണ് സാറേ ഇത്? ഞാനാണോ പുള്ളാളെ പഠിപ്പിക്കണത്?
1: What the bloody hell you mean? I know what to do. You mind your own business.
3: Mr. Ramesh, you know what you did. But for now, just answer the questions when asked. As you may know that he is the chairman of this institution and has the rights and power to ask, so that makes it our business. And you bloody well don't forget that.
0: അത്താണ് ബാറ്റി. ഇപ്പൊ എങ്ങനെയുണ്ട്? അതുകൊണ്ട് സാറേ, ഇതുപോലെ ഇംഗ്ലീഷുകളെല്ലാം പറഞ്ഞ് നേരം കളയാതെ നമുക്കിപ്പോ ഉണ്ടായ ഈ പ്രശ്നത്തിന്റെ കച്ചവടം കണ്ട് ഉറപ്പിക്കാം. ആയിരിക്കും കുറഞ്ഞെന്നും വേണ്ട, കൂടിയെന്നും വേണ്ട, ഒരു തെറ്റൊക്കെ അത് പോത്തിയാവായിരിക്കും പറ്റും. അതുകൊണ്ട് സാറ് നല്ല പച്ച മലയാളത്തിൽ ആ കുട്ടിയോട് ഒരു ചെറിയ മാപ്പങ്ങാട്ട് പറഞ്ഞേ. ഇത്തിരി പോലും പോന്ന കുഞ്ഞല്ലേ.
1: എന്റെ ജോലി പഠിപ്പിക്കല. ആ പണി എടുക്കുമ്പോ ചിലപ്പോ കയ്യോ കാലോ തട്ട് മുട്ടും ചെയ്യുന്നൊക്കെ വരും. അതിന് മറ്റേ അർത്ഥം കണ്ട് കണ്ണീരൊലിപ്പിക്കുന്നത് അവളുടെ മനസ്സിലിരിപ്പതായതുകൊണ്ട്. അതിന്റെ പേരും പറഞ്ഞ് പള്ളിക്കൂടം പോലും കാണാത്തവന്മാര് കേറി വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ ആജ്ഞാപിച്ചാൽ അതനുസരിക്കാൻ രമേശത്തിന്റെ പാട്ടി പാട്ടി വരും.
0: കന്നന്തിരികള് കാണിച്ചിട്ട് പള്ളിക്കൂടം കാണാത്തതിനോട് നിയമം പറഞ്ഞു. നീ എന്തിരി പറഞ്ഞത്? മാപ്പ് പറയാൻ നിന്റെ പട്ടി വരുമെന്ന. എങ്കിൽ കൊണ്ടി വരേണ്ട പട്ടിയെ. പട്ടിയെ കൊണ്ട് മാപ്പ് പറഞ്ഞിട്ട് മതി നിന്റെ വാത്തിയരുണി. ഹെഡ് മാസ്റ്റർ
4: ഇവിടെ ഉണ്ട് സാർ.
0: അവൻ്റെ ഇവിടെ എന്തെല്ലാം എഴുതി വാങ്ങിക്കാണ്ടോ അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവൻ എന്തെല്ലാം കൊടുക്കാനുള്ള അത് കൊടുത്തും വെച്ച് അവനെ പിരിച്ചു വിട്ടേക്ക്. ഇതാണതാണ്
4: സാർ.
0: അവൻ പട്ടിയെ കൊണ്ട് ഇനിയാച്ചിരി വില പിടിച്ചോട്ടെ.
3: പിന്നെ
5: ബെല്ലാരി രാജ, ആ പേരിൽ തന്നെ ഉണ്ട് രേച്ചിക്കെട്ട്. പഠിച്ച കള്ളനാവൻ. അതല്ലെങ്കിൽ അവൻ എങ്ങനെ അറിയുന്നു ഇതൊക്കെ? അവൻ വന്ന് സ്ഥാനം ഏറ്റെടുത്ത അന്നു മുതൽ നിന്റെയും അവളുടെയും എല്ലാ അനക്കങ്ങളും അവൻ അറിയുന്നുണ്ട്.
6: അവന്റെ ആ പീറ കൂളിംഗ് ഗ്ലാസും തള്ളേ പിള്ളേ എന്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് ലോഞ്ഞ ലാംഗ്വേജ്, കോട്ടയം കുഞ്ഞച്ചൻ ആടുതോമായിലുണ്ടായ ഒരു അപ്പിയറൻസ്, ഇതൊന്നും അവന്റെതല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാണുന്നതല്ല അവൻ, ഈ കാണിക്കുന്നതല്ലവൻ.
5: പിന്നെ ആരാവൻ? ഞാൻ പറയാം, നിന്റെ തന്തപ്പടി നാടിയുറ്റാൻ ഇറങ്ങിയപ്പോ അയാൾക്ക് കള്ളും പെണ്ണും കൊടുത്ത് കൂടെ കൂടി അവസാനം അങ്ങേരെ മുറിയിലിട്ടടച്ച് കഴുത്തിൽ കത്തി വെച്ച് പറഞ്ഞു, എഴുതലാ മായിന്റെ മോനെ വിൽപ്പത്രം ഒന്ന്. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? അതിനവൻ കുടുംബ വക്കീലിനെ കൂട്ടുപിടിച്ചു. സെൽവ, ഇപ്പോഴത്തെ കാലത്ത് കള്ളന്മാർക്കൊക്കെ ദീർഘവീക്ഷണം കൂടുതലാ. ഏത് കള്ളനും കയറുന്ന ഒരു വാഹനം ഉണ്ട് നാട്ടില്, ഒരു ഫോർ വീലർ, പോലീസിന്റെ വണ്ടി.

0: എന്തേനു എന്തേനു സാറേ, പെട്രോള് തീർന്നോ?
1: തീർന്നതല്ലടാ, തീർത്തതാ. എവിടെടാ ബെല്ലാരി രാജ?
0: ഞാൻ ഇവിടെ ഉണ്ട് സാറേ.
1: ഒന്ന് ഇറങ്ങണം.
0: എന്തൊരു സാറേ കാര്യം?
1: കാര്യം പറഞ്ഞാലേ നീയൊക്കെ ഈ പേടത്തിൽ നിന്ന് ഇറങ്ങൂ.
0: കാര്യങ്ങൾ പറഞ്ഞാലും ഇറങ്ങും, കാര്യങ്ങൾ പറയാനും ഇറങ്ങും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തിന് വേറൊരു വഴിക്ക് പോവേണ്ട.
1: തൽക്കാലം നീ ആ വഴിയൊന്ന് മാറ്റിപ്പിടിച്ചേ. ഇപ്പോ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം.
0: ഏത് സ്റ്റേഷനാണ് സാറേ? റെയിൽവേ സ്റ്റേഷനാ അതാ പോലീസ് സ്റ്റേഷനാ?
1: അല്ല, റേഡിയോ സ്റ്റേഷൻ.
2: ഇങ്ങോട്ട് ഇറങ്ങണം.
0: സാറ് പുലിയായിരുന്നല്ലേ.
3: പ്ലീസ്. എന്താ സാർ പ്രശ്നം? എന്താണ് ഇദ്ദേഹത്തിന് എതിരുള്ള പരാതി? ഒരു ഡീറ്റെയിൽസും പറയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ?
1: ഇതൊക്കെ പറയാൻ നീ ആരാടാ?
3: ഇദ്ദേഹത്തിന്റെ മാനേജർ.
1: അത് കൊള്ളാം. കള്ളനും കൊള്ളക്കാരന്മാർക്കൊക്കെ മാനേജർമാരെ.
3: മൈൻഡ് യുവർ വേർഡ്സ്.
1: പന്നീന്റെ മോനെ, പോലീസിന്റെ മുഖത്ത് നോക്കി വിരലുകൊണ്ട് സംസാരിക്കുന്നു.
0: അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. ഏവ എന്തൊരു സാറിനോട് ഇംഗ്ലീഷ് പറയും, സാറിന് പിടികിട്ടിയില്ല, അത്രയല്ലേ ഉള്ളു. ഇനി മേല എന്റെ കൂടെ ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ, അമ്മ ചേണ ചട്ടുവാൻ പിടിപ്പിച്ച് ചന്തിൽ വെച്ചാരും കേട്ടാ. പോയി പോയി പോയി പോടാ. ചീള് പല്ലി പോട്ട് സാറേ.
1: എന്താടാ
0: വർക്കിച്ച?
4: എന്തേനു?
0: ഒരു 500 രൂപ എടുത്താ. സാറേ, സാറിന്റെ ആ വരക്കും ഷടം ബ്രേക്കോട്ടുള്ള നൃത്തക്കും കണ്ടപ്പോഴേ എനിക്ക് സംഗതി കത്തിയട്ട.
1: എന്ത്?
0: ആരെയും പറഞ്ഞു വിട്ടേരിക്കുന്നു. ജ്വാലിയന്തരായാലും കൂലിയാണല്ലോ പ്രധാനം. ഇത് ഞങ്ങൾ പാത്തേച്ചുടക്കാരുടെ ഒരു രീതിയാണ് ഏട്ടാ. വാർത്ത കൊണ്ട് പൊത്തി കച്ചവടം ഉറപ്പിക്കില്ല. സാറിന്റെ പിടിക്ക് 500 രൂപയുണ്ട്.
1: നാട്ടുകാരുടെ മുമ്പിൽ വെച്ചാൽ നീ എന്റെ കച്ചവടം ഉറപ്പിക്കും. അല്ലടാ നിന്നെ.
0: ഇത്താണ് ഈ പേലയുള്ള ഒരു കാര്യം. പണം കൊടുക്കണ അവിടെ വെച്ച എന്നെ പണി കൊടുക്കണത് കണ്ണൻ തിരുവെന്ന്. എന്തായാലും ഒരു കാര്യം തീരുമാനമായിട്ടാ, ഒന്നിൽ സാർ എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടിട്ട് പോകും. രണ്ടായാലും മാനക്കേട് തന്നെ. അതുകൊണ്ട് സാറെ നമുക്ക് പോവാം. വർക്കിച്ച വണ്ടി ഇടിക്കും.
1: ഇതിലല്ല, അതില്
0: തള്ളാ പിന്നെ മുടങ്ങി. അതിലല്ല സാറേ, ഇതില് നല്ല ഒന്നാം നമ്പർ വണ്ടിയാണ്. ലക്ഷങ്ങൾ തോന എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ്. സാറുടെ കയറിക്കോളി. നമുക്ക് നല്ല കിട്ടിലെ ഏസി എല്ലായിട്ട് കുളിരൊക്കെ കൊണ്ട് പാട്ടുകളൊക്കെ ആയിട്ട് പൊളപ്പനായിട്ട് പോവാ. വർക്കിച്ച നമ്മുടെ വണ്ടിയിൽ നെങ്കിനുള്ളിൽ നീയാണ് തേനാണ് കുളിലാണ് ഫാത്തിമ
1: പാട്ടുകളൊക്കെ മോനെ. നിന്നെ പോലെ ഒരു പരമകള്ളനെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് ചീഫൊക്കെ സെൻട്രലൈസ് ഏസിയാക്കണം. നിന്നെ ഈ സർക്കിൾ വിക്രമൻ ഈ വണ്ടിയെ തന്നെ
0: കൊണ്ടുപോകും. ഇങ്ങനെ ഒരു സിനിമാക്കൾ ഇവിടെ വെച്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പരാതി കടലാസുലം ചോദിക്കാൻ നിന്നൂടെ കെട്ടിയെടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നിനക്ക് കലിപ്പിളവി. ഇനി ഞാൻ നിന്നൂടെ വരണമെങ്കിൽ ആ കിടുതാപ്പുഴല്ല അടുത്ത് എന്റെ വീടിന്റെ നടന്ന് ഈ 10 പ്രാവശ്യം കയറി ഇറങ്ങണം. ഇപ്പൊ ഞാൻ ഇറങ്ങിയത് വേറൊരു വഴിക്കാണ്. ഈ ബെല്ലാരി രാജ ഒരു വഴിക്ക് ഇറങ്ങണമെന്ന് നിരൂപിച്ച ആ വഴിക്ക് എന്നെ പോകും. അതാണ് ചീലം. ഉള്ള മസിലും പെരുപ്പിച്ച് കള്ളനും പോലീസും കളിക്ക് ഇറങ്ങിയിരിക്കുക.

0: പിടിച്ചിറക്കിക്കൊണ്ട് വേണോ ആ പന്നീനെ?
1: സാർ എന്താ സാർ, എന്താ പ്രശ്നം?
0: ഞാനേ അവനെ കൊണ്ടുപോകാനുള്ള കിടുതാപ്പം കൊണ്ടുവന്നതാ. എവിടെടാ പോലീസ് സിപ്പിക്കാറാത്ത പോക്കിരി രാജ?
1: അദ്ദേഹം ഇവിടെ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാ സാർ.
0: ഏത് സ്റ്റേഷനിലാണെങ്കിലും അവൻ വരും പോലീസ് സ്റ്റേഷനിലേക്ക്. അതിന് എനിക്ക് നിന്നെ മതി.
1: ഇനി എന്നെ തല്ലരുത്.
0: നീ പോലീസുകാരെ ഇംഗ്ലീഷ് പറഞ്ഞ് ഞെട്ടിക്കും. അല്ലടാ കള്ള കഴുവേറിയുടെ മോനെ, നിന്റെ ആശാനറിയാം. ഈ വിക്രമനിട്ട് കൊട്ടിയ ഒന്നിന് പത്തായി തിരിച്ചു കൊട്ടു. അവൻ വരും വരുത്തിക്കും ഞാൻ. അത് നിന്റെ ഒക്കെ ശവം കാണാനാണെങ്കി അങ്ങനെ.
2: വേണ്ട വേണ്ട, നീ ഇങ്ക എന്താ മതി? ഇതെല്ലാം சின்ன விஷயம், நான் மேனேஜ் பண்ணிக்கிறேன்.
3: சார் என்ன சார் பிரச்சனை?
2: என்ன சார் பிரச்சனையா? ரவுடித்தனம் பண்ணிட்டு என்ன சார் பிரச்சனை? நான் கேக்குறேன், வெளிய அனுப்பி அந்த ராஜுட்டனை.
3: சார் அவ வந்து
2: போயா? தம்பி அடா பாவி, என்னடா பண்ணிட்ட? உன்ன மாதிரி எருமை மாடுங்க இந்த மாதிரி சட்டத்தை கையில் எடுக்கும் போதுதான் லாக் அப்ல கொலை நடக்குது. அப்புறம் அந்த தலைவலி ஆட்சி நடத்துற எங்களை மாதிரி மினிஸ்டர் தலையில விழும். இனிமே யாருன்னு பார்க்காம போலீஸ் விளையாடுனா உன் தலையில இந்த தொப்பி இல்ல, தலையே இருக்காது.
4: വിക്രമൻ സാറൊന്ന് ക്യാറി ഇറങ്ങിയല്ലേ. ആരും അറിഞ്ഞിട്ടാണ് സാർ ഈ എല്ലാവരും അടികള്? ആരും ആടരുത്.
0: പരാതിക്കാരൻ രാജരത്നം പിള്ളയുടെ മകൻ രാജസെൽവം തന്നെയാ. അവരെ ഭരിക്കാമെന്ന ഈ ബല്ലാരി രാജ ആരാണെന്നും എന്താണെന്നും അവർക്കറിയണം.
4: അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ അറിയിച്ചു കൊടുത്തോളൂ. ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വന്നാണെന്നും ഒക്കെ ഞാൻ തന്നെ നേരിട്ട് പോയി അറിയിച്ചു കൊടുത്തോളാം കേട്ടാ. എന്തരായാലും വിക്രമൻ സാർ ഇത്തരം അക്രമമൊക്കെ കാണിച്ച സ്ഥിതിക്ക് നമ്മളമ്മ ഒന്നുകൂടെ കാണേണ്ടി വരും. ഇപ്പൊ ഞാൻ പോയ പരാതിക്കാരനെ കണ്ടിട്ട് വരാം. എനിക്ക് വേണ്ടി കൊഞ്ച നേരെ ഒതുക്കി വെച്ചതിന് രൊമ്പ നന്ദി ഉണ്ട് കേട്ടാ.
2: നന്ദിയാ? നീ തന്ന വോട്ട് തന്നടാ എന്നെ തലവറാക്കിയത്. പോടാ, പോയി കാണേണ്ടവരെ കണ്ടിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് വാ. പോ.

0: എന്റെ പയ്യനെ നീ പോലീസിനെ കൊണ്ട് അടിപ്പിക്കല്ലേ.
1: നിർത്താൻ നിർത്താനല്ലേ പറഞ്ഞത്? എല്ലാത്തിനെയും കൊന്നു കുഴിച്ചു മൂടാനാണ് നീ വന്നെങ്കിൽ ആദ്യം എന്നെ കൊല്ലെ. ഇവരെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കാനൊന്നും ആരും ആരെ അധികാരപ്പെടുത്തിയിട്ടില്ല. എന്തിനാ ഈ അംഗം? നീ ആരാണെന്നറിയാൻ ഇവൻ പോലീസിൽ പരാതിപ്പെട്ടതിനോ? എന്നാൽ ആ പരാതി ഇപ്പൊ എനിക്കുണ്ട്. ഇതൊക്കെ എന്റെ മക്കളാ. ആ വലിയ മനുഷ്യന്റെ ഭാര്യ ഞാൻ. ആ ഞാനാ ചോദിക്കുന്നത്, ആരാ നീ? ആരാ നീ? എന്താ നിനക്ക് വേണ്ടത്?
0: ശരി, അപ്പൊ ഞാൻ ആരാന്നറിയണം. അത്രയല്ലേ ഉള്ളു? ഒരു പായരാത്രിക്ക് ഒരു മണിയറ വായിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ് നീ, എന്തരാണ് നിനക്ക് വേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന്. അപ്പൊ ആ അമ്മ പറഞ്ഞ് ആ മകൻ അറിയില്ല. അത്തോടെ തീ നീട്ടി ഊരും പേരൊക്കെ എന്തായാലും ആക്കണത്. ഞാൻ ഇന്ന് പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഈ വലിയ മനുഷ്യണ്ടല്ലേ, ഇത്തേട്ട പേരാണ് മാണിക്യം. ഞാൻ അതിൻ്റെ സാധനം എന്നുള്ളതിനെ ഇനിയും നിനക്ക് എന്തെങ്കിലും തമിശ ഉണ്ടെങ്കിൽ അത് പോത്തിയാക്കി തരാനുള്ള ഒരു അടയാളം ഉണ്ട് കേട്ടാ. പണ്ട് എവളെ ഉടപ്പിറന്നോ ഞാൻ നാടാരി അറുക്കന്റെ വാക്കും കേട്ട് നീ കളിക്കളത്തി വെച്ച് അടിച്ചോ എന്ന് ഓർമ്മയുണ്ട.
2: നീ ഇവിടെ നിന്നാ, നിന്നെ പോലീസ് പിടിക്കും. ഓടിപ്പോയ്ക്കോ.
3: അന്ന് പാതി ഭാഗം ഇരുട്ടായിപ്പോയതൊക്കെ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. കാണണ കാണണ കാണ.
0: അന്ന് ഓടിയ വാട്ടൊക്കെ വേണം. ഒരു പത്ത് വയസ്സുകാരൻ ഓടിയാ ഏതറ്റം വരെ ഓടുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു. പിറക്കവൻ തന്നെ വിളിച്ച് ഞാൻ വരൂലെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ വന്നത് പഴയ ബന്ധമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നൊന്നും കെട്ടിപ്പറിക്കൊണ്ട് പോവാനല്ല, ആദ്യം ഒരു കാര്യം എന്നെ ഏൽപ്പിച്ച് അത് നടത്താനെ കൊണ്ട് നിന്നെയൊക്കെ നേരെയാക്കാൻ. അതതിന്റെ മുറക്കം നടത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളു കേട്ടാ. പിന്നെ എനിക്ക് നാല് കാലുള്ള പോത്തുകളുടെ പെരുമാറിയാണ് പഴക്കം. ഇനി നിന്നെ പോലത്തെ രണ്ട് കാലുള്ള പോത്തുകളോട് ആ പഴക്കം വെച്ച് പെരുമാറണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഒരുങ്ങിക്കോ മാണിക്കായിട്ടുള്ള അംഗത്തിന്, ഒരുങ്ങിക്കോ.

0: പറയായിരുന്നില്ലേ, ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ, എന്നെ കാണിക്കാതെ വളർത്തി. എനിക്ക് കൊടുക്കാൻ പറ്റാത്തതൊക്കെ കൊടുത്തു. അവസാനം അവനെ തന്നെ എല്ലാത്തിനും അധികാരപ്പെടുത്തി. അറിഞ്ഞില്ലല്ലോ ഈശ്വര ഞാൻ എന്റെ കുട്ടിയെ.
1: എന്താ ഇത്, ഇത്രയും കാലം കാണാത്തതിന്റെ പേരിലായിരുന്നു കണ്ണീര്. എന്ത് തന്നെ ആയാലും വിളിച്ചാ കേൾക്കുന്ന ദൂരത്ത് ഈശ്വരൻ കൊണ്ടുവന്ന് തന്നില്ലേ?
0: വർഗീസേട്ടാ അന്ന് പറഞ്ഞു മകനെ മാറ്റി നിർത്താൻ. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് ചെയ്തു, അനുസരിച്ചു. ആ ആളോട് തന്നെ അപേക്ഷിക്കുക, ഒന്ന് ചോദിക്കൂ ഒരനുവാദം. ഈ അമ്മയ്ക്ക് ആ മകനെ ഒന്ന് കാണാൻ.
2: ലക്ഷങ്ങൾ എണ്ണി കൊടുത്താ എന്തര്, അന്നമ്മാർ രണ്ടും നല്ല ജേക ജില്ലകളല്ലേ.
3: എന്തൊക്കെയായാലും 500,000 എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി കൂടിപ്പോയി. എത്രക്കെയും കാല കാണാനല്ലേ
2: പാഴത്തരം പറയാടെ. സിൽമാടി ഐശ്വര്യ റായ്ക്ക് നമ്മുടെ അടുക്കള അയക്കുന്ന അന്നമ്മക്ക് ഒരേ വിലയാണ്. രണ്ടും പെണ്ണ് തന്നല്ലേ. പോത്തായാലും ശരി പെണ്ണായാലും ശരി പെരുമാറ്റത്തിനാണ് വില.
4: എന്തായാലും പക്ഷേ തീറ്റി പോറ്റാനാണ് പാട്.
2: തിന്നിട്ട് തിന്നിട്ട് മിണ്ടാ പ്രാണികളല്ലേ.
4: പാവം,
3: അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലൊരു ജെല്ലിക്കെട്ട് കാളെ ജനിച്ചാ മതിയായിരുന്നു.
2: നല്ല
3: അനുസരണ.
2: എന്തൊരു
3: കാളക്ക് ഭ്രാന്തായി, കേട്ടിട്ടില്ലേ ഭ്രാന്തി പശു.
2: എന്റെ ഒടയമ്പരാനെ ചതിച്ച ആ പെണ്ണൊരിയും കെട്ടി വന്നിരിക്കുന്ന ചെവല കളറിലാണല്ലേ. വരീസണ നിക്കി, തള്ളേ നിക്കി, ഞാൻ അങ്ങോട്ട് വരാ. നിക്കി നിക്കി നിക്കാൻ പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല ഏട്ടാ. ഈ ചെവല കളർ കണ്ട ലവ്മാര് ചെറയും, ചെറഞ്ഞെറഞ്ഞ ഒരറ്റ ഞോണ്ടൊക്കെ ഞോണ്ടിയാ മതി. അമ്മയുടെ ടക്കനെ പീസ് പീസ് ആയിട്ട് ചെതറും. വറീസണ എന്തൊരു വന്നത്
5: ഒന്ന് കാണാനാ.
2: അയിനെന്തൊരു വറീസണം പോയി കാണി, എവിടെ ഇക്കട്ട് കാണിച്ചു ഓടേ അവന്മാരെ കസരച്ചാല്.
5: അത് കാണാൻ വന്നതല്ല, ഞങ്ങള് വന്നത് മാണിക്കത്തോന്ന് കാണാൻ.
1: അമ്മ പറഞ്ഞേച്ചിട്ടാ വന്നത്, ഒന്ന് കാണണെന്ന് പറയുന്നുണ്ട്.
5: പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി, ഞാൻ പറഞ്ഞിട്ട് അന്ന് അമ്മ. അതിന്റെ പേര് ഈ കാല് ഞാൻ പിടിച്ചോളാം.
2: ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ആദ്യം പറഞ്ഞു ഏൽപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാകും. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ കഥകളൊന്നും വേണ്ട കേട്ടാ. ഇനി ഞാൻ ഇപ്പൊ എന്തൊരു ചെയ്ത്, ഞാൻ ആരെന്ന് ചോദിച്ചു ഞാൻ ആരാന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളു. വറീസണം പോയി, കാര്യങ്ങളൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. തിളകളി ഞാൻ കേക്കട്ടെ, നിനക്ക് എന്തരാണ് ജ്വാലി?
1: ഞാനാ പൂ മാർക്കറ്റില് പൂ
2: കച്ചവടം. പൂ മാർക്കറ്റിൽ പിന്നെ ആരെങ്കിലും പോയി മീൻ കച്ചവടം ചെയ്യോ? എന്തരുണ്ടെ നീ പറയണത്?
1: പണ്ട് കണ്ട് പരിചയം പോലും കാണിക്കണില്ല, തനി വെട്ടുപോത്ത് തന്നെ.
6: എന്റെ സെൽവ, ഇത് ഡേ ടൈം ആ. എല്ലാം കൂടി വലിച്ചു കയറ്റി വെറുതെ തടി കേടാക്കണ്ട. നാളെ കഞ്ഞിക്ക് ഗതിയില്ലാതെ വന്നാ വല്ല വാർക്കപ്പണിക്ക് പോകാനെങ്കിൽ ഇത് ഉപകരിക്കും.
7: വാർക്കപ്പണിക്ക് ചത്തുപോയതിന്റെ അപ്പം നാളാരും. കുറച്ചു ദിവസമായിട്ട് ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നല്ലോ.
6: നിന്നേക്ക് നന്നാക്കാൻ വേണ്ടി വന്നിറങ്ങിയ ആ ഒറ്റക്കണ്ണന്റെ റേഞ്ച് എന്താണെന്നറിയാൻ വേണ്ടി കറങ്ങിയതാ. കറക്കം ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് ഔട്ട് ഓഫ് നേഷൻ വരെ എത്തി. മോനെ സെൽവ, നമ്മുടെ പഴയ കളിക്കൂട്ടുകാരൻ റോമിങ്ങാ, ഇന്റർനാഷണൽ റോമിങ്. ബെല്ലാരിയിൽ അവൻ ബെല്ലാരി രാജ, വെറും പോത്ത് കച്ചവടക്കാരൻ. സൗദിയിലെ അറബികൾക്ക് അവൻ ഡയമണ്ട് രാജയാ, പേര് കേട്ട പൊന്നു കച്ചവടക്കാരൻ. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഫ്ലാഷ് കളിച്ച് ലക്ഷങ്ങൾ കൊയ്ത കാലത്ത് അവന്റെ വിളിപ്പേര് മുച്ചീട്ട് രാജ. പണച്ചാക്കുകളുടെ തർക്കം തീർക്കാൻ ഇടനിലക്കാരനായ നിന്ന കാലത്ത് അവൻ മീഡിയേറ്റർ രാജ. ബെൻസ് കാറുകളോട് അവനുള്ള കമ്പം സുഹൃത്തുക്കൾക്കിടയിൽ അവനെ ബെൻസ് രാജയാക്കി. അങ്ങനെ പേരുകൾ ഒരുപാടുണ്ടവന്. സമ്പാദ്യം വെച്ചു നോക്കിയ നിന്റെ അച്ഛൻ രാജരത്നം പിള്ള അവന്റെ പകുതി പോലും വരില്ല. ഓ ആ ഫിനാൻഷ്യൽ പെരുമാള, എന്നെ കൊണ്ട് വയ്യ ഇനി പണ്ടാരത്തൊന്നും താങ്ങാൻ. ഇന്നാ നീ എന്നെ അറ്റൻഡ് ചെയ്തോ, നിന്റെ അക്കൗണ്ട് റൂല്ലേ ആശുപത്രി കച്ചവടത്തിന് അയാൾ കോടികൾ തന്നത്.
7: ഞാൻ എന്തിനാ അറ്റൻഡ് ചെയ്യണം, അതിൽ 50 ലക്ഷം ഞാൻ കണ്ടിട്ടുള്ളൂ, ബാക്കി 4.5 കോടി കൊണ്ടുപോയി.

0: കൂടെ നിൽക്കുന്നവന്റെ കൂര കത്തുമ്പോ അതിൽ നിന്ന് തന്നെ കൊള്ളി വലിച്ചു വീട് കത്തിച്ചാലോ.
1: ഒരുമാതിരി ചന്തപ്പിള്ളരെ പോലെ രണ്ടാളും. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും പരസ്പരം കൊങ്ങിക്ക് പിടിക്കല്ല വേണ്ടത്. ഇതിനെല്ലാം കാരണക്കാരൻ അവനൊരുത്തന ആ മാണിക്യം.
0: അവനെ ഒതുക്കാൻ വേണ്ടി കാശും വാങ്ങി ഇറങ്ങി പുറപ്പെട്ടിട്ട് തല്ലും മേടിച്ച് തിരിച്ചു വന്നല്ല വേറെ കുണമൊന്നും ഉണ്ടായിട്ടില്ല.
1: ആ അത് ശരി, ഇപ്പൊ എന്റെ അഞ്ചത്തേക്കായല്ലേ, ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുകൂടി അയക്കും. പക്ഷെ ആ ഒരു തല്ലിന്റെ ഗുണം കൊണ്ടാ അതുവരെ ബെല്ലാരി രാജായിരുന്നവൻ ഇപ്പൊ രാജമാണിക്യം ആയത്. അത് മറക്കണ്ട, ഈ സർക്കിൾ ഇൻസ്പെക്ടറെ തല്ലി എന്നുള്ള ഒറ്റ കേസ് മതി എനിക്കവനെ പൊക്കാൻ. ഇനി അത് ചെയ്തു കഴിഞ്ഞിട്ടേ നമ്മൾ തമ്മിൽ കാണുന്നുള്ളൂ.

0: അക്രമം സാറേ, വണവണക്കം. പുതിയ കൊട്ടേഷനും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ, എന്നിട്ട് എന്തൊരു പറ്റി? പോത്തുകളടഞ്ഞ ഈ പറഞ്ഞാ മനസ്സിലാകാത്തവരല്ല നമ്മൾ പോത്തുകളെന്ന് പറയണം. ഉദാഹരണത്തിന് സാർ, പക്ഷേ എവരങ്ങനെയല്ല കേട്ടാ, നല്ല ചെല്ലുവിളിയുള്ള എന്നാണ് മാണിക്കത്തിന്റെ പോത്തുകളാണ്. പറഞ്ഞ പറഞ്ഞെടുത്തന്നെ
1: ഏതൊരു കോപ്പിലെ മന്ത്രി നിന്റെ അണ്ടർവെയറിന്റെ പോക്കലുണ്ടെന്ന് കരുതി ഇമ്മാതിരി കന്നുകാലി ഷൈനിങ് എന്റെ അടുത്ത് കാണിക്കാൻ വന്നാലോ, പൊക്കിയെടുത്ത് കൊണ്ടുപോയി മുക്കാലി കെട്ടി മുള്ളിക്കഴിഞ്ഞാ
0: തള്ളേ കൊള്ള. മുള്ളി തന്നെ തെരയൻ തോന നാക്കാലുള്ളപ്പ പിന്നെ എന്തരനും വച്ചു മുള്ളിക്കാനായിട്ടൊരു മുക്കാലി. എന്തരായാലും മുട്ടി വന്നേല്ലേ, അതുകൊണ്ട് രായുട്ട നീ നമ്മുടെ സാറിനെന്നല്ല മുറ്റനായിട്ടൊന്ന് മുള്ളിച്ചൊരി. പെടിപ്പീലടേ ചെല്ലി.
2: രായുട്ടൻ താറുടുത്ത് കേട്ട,
0: ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, നമ്മളിവർ ഡെഫറി. അപ്പൊ നടക്കട്ടെ, നല്ല ഈടിവെട്ടായിട്ട് മാനം കെടുത്താടേ, മാനം കെടുത്താടേ.
3: ഏട്ടാ ഡോണ്ട് വറി, ഐ വിൽ മാനേജ് ഇറ്റ്.
0: ഓ തന്നെ തന്നെ മാനേജരൊക്കെ നീ തന്നെ പോയി അടിപിടിക്ക്. ആദ്യം ഒന്ന് പാളിയെങ്കിലും ഇന്നിക്കാറി പിരുത്തോളു കേട്ട.
2: ആരിത്? മാണിക്കോ? അപ്പൊ നമ്മുടെ തട്ടകത്തിലേക്കുള്ള വഴിയോ അറിയാം.
0: തട്ടകത്തിലോട്ടും തട്ടുംപുറത്തിലോട്ടും ഒക്കെ ആയിട്ട് വഴികളത്ര കിടക്കണം വച്ചു ഈ ഉലകത്തില്. നിന്നാണെന്നാ ഉള്ള പറയാവല്ലേ, നീ പുലിയാണ് കേട്ടാ.
2: വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ അണ്ണാ.
0: പക്ഷേ ഇത് പങ്കം തന്നെ അണ്ണാ, കയ്യിൽ തോനെ കായലിടുന്നും വെച്ച് ആരെങ്കിലും സ്വന്തം വാടിയിൽ വാർണിഷ് അടിക്കുക. അല്ലേ കെട്ട നാറ്റം തന്നെ കേട്ടാ മച്ചു, ചെല്ലക്കിളിയാത് കെട്ടിയതാ, അതാ കേസ് കേട്ടാ. അത്താണ്, എന്നാ പിന്നെ അക്കം പോയി പോയി.
2: ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാ.
0: ഓ തന്നെ, പക്ഷെ എങ്ങനെ മച്ചു വരും കൈയോടെ വരണത്? പഴയ തോഴന്മാരില്, അതും പണ്ട് എങ്ങനെയൊക്കെ പിരിഞ്ഞു പോയവര്. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളോ ആയിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ. വർക്കിച്ച ആ സാധനം ഞാൻ ഇറക്കി കണ്ടു നോക്കി. ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് നോക്കൂ, ഞാൻ എണ്ണം പറയും. വേറെ എന്തരെല്ലാം ഉണ്ട് വിശേഷങ്ങൾ?
2: എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, വിശേഷങ്ങളൊക്കെ നിനക്കല്ലേ.
0: അതുകൊണ്ടായിരിക്കും അണ്ണ എന്റെ വിശേഷങ്ങളെല്ലാം എന്നെ നടക്കുന്നത്. നീ ഞാൻ ആരെന്നറിയാൻ വേണ്ടി വിമാന യാത്രയൊക്കെ നടത്തിയല്ലേ. എന്തരായാലും അണ്ണന്റെ നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയുക. കൊച്ചിലെ കൂടെ കളിക്കുന്ന പ്രാർത്ഥി തുടങ്ങിയാണ് നീ ആ ചെറുക്കനെ മൂപ്പിക്കാൻ വേണ്ടിയുള്ള വിസിലടി. വയസ്സുകളൊക്കെ തോനായില്ലേ, ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ.
2: ഞാൻ വിസിലടിക്കും കൈയടിക്കും, എന്നോട് കളിക്കാൻ വന്നാൽ ചിലപ്പോ കരണക്കുറ്റിക്കും അടിക്കും. അതെന്റെ സ്പോർട്സ് മാൻ സ്പിരിറ്റ്.

0: ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
1: നീ എന്തരൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താണ്ടെ, ഈ നമ്മളെ ലാസ്റ്റിലത്തെ അഭിമുഖ സംഭാഷണം ഏട്ടാ, ഇതിൽ ത്വാർത്തുമുണ്ട് പൊത്തി ഞാൻ അങ്ങോട്ട് ഉറപ്പിക്കണം നമ്മളെ നമ്മളെ കച്ചവടം. അതല്ല, കൊസറാക്കുള്ളി കാണിച്ച് നീ നേരത്തെ പറഞ്ഞ പോലെ മാറ്റം തിരിട്ടാട്ട് ഇറങ്ങുന്നുണ്ടല്ലേ. ഈ ത്വാർത്തുമുണ്ടിന് പറഞ്ഞ് ഞാൻ ക്വാടി കൊണ്ട് കൊണ്ടുവരും നിന്റെ ഒടുക്കലത്തെ കച്ചവടം ഉറപ്പിക്കാൻ. മച്ചോ മാട വേണ്ട ഏട്ടാ, താടി കേടാവും.
0: അത് തന്നെയാ എനിക്കും പറയാനുള്ളത്, കേടാകും.
1: പുലിയാണ് ഏട്ട, നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും.
2: എത്തിയോടോ നാടാരെ.
0: എത്തി എത്തി. രമേശ നീ ഇവിടെ ഇരിക്കും, ഞങ്ങള് പോയി സംസാരിച്ചോളാം. അനുകൂലമാണെങ്കിൽ ബാക്കിയെല്ലാം പറഞ്ഞു പോലെ. സെൽവാ, ഇതാ ഞാൻ പറഞ്ഞ ചെറിയാച്ചൻ, അഡ്വക്കേറ്റ് ലാൽ ചെറിയാൻ.
3: ഓ ഹലോ.
2: ഹലോ.
0: ചെറിയാച്ചൻ അറ്റൻഡ് ചെയ്ത ഒരു കേസും ഇന്നേ വരെ പാളിട്ടില്ല. ആ മറ്റവന്റെ ഭാഷയെ പറഞ്ഞ ഇവൻ പുലിയാ കോടതിയില്. പക്ഷെ പാടാ തീറ്റിപ്പോറ്റാൻ. സംഭവം പിടി ലൈനാണെങ്കിലും സിറ്റിങ്ങിന് ലക്ഷങ്ങളാ സാറിന് അല്ലേ?
2: ലക്ഷങ്ങളല്ല എന്റെ പ്രശ്നം, ലക്ഷ്യങ്ങളാ. അവനെ ഇവിടെ നാട് കടത്തണം, അത് ലീഗലായാലും ഇല്ലീഗലായാലും.
4: ഓക്കെ, അഗ്രീഡ്. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഈ സബ്ജക്ട് ഇത്തിരി കോംപ്ലിക്കേറ്റഡ്. ഒന്ന്, നിങ്ങളുടെ അച്ഛൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ വിൽപത്രം. മറ്റൊന്ന്, ഈ മാണിക്യം ഒരു ഔട്ട്സൈഡർ അല്ലല്ലോ. ആ മേഡം അങ്ങനല്ലേ. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന പവർ ഇലക്ട്രോണിക്കെതിരെ ഏത് തരത്തിലുള്ള മൂവ്മെന്റ്സ് നടത്താനും എനിക്ക് വേണ്ടത് ഒരു ബ്ലഡ് റിലേഷൻ പവറാണ്. രാജരത്ന പിള്ളയ്ക്ക് രണ്ട് മക്കളേ ഉള്ളൂ, അത് നിങ്ങളും പിന്നെ നടരെ മറ്റേ പെൺകുട്ടി
0: റാണിരത്ന.
4: ആ അവളും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം. That is the power. The power of blood relation. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പിടി പിടിക്കാം.
2: അത് ഈ ജന്മം നടക്കുന്ന കാര്യമല്ല.
4: Then I'm sorry. എങ്കിൽ പിന്നെ നോ രക്ഷ. നടരെ എന്നെ വിട്ടേക്ക.
0: വിടാൻ പറ്റേ. എന്റെ സെൽവ, ഈ നേരത്ത് അവളല്ല നിന്റെ ശത്രു, അവനാ. അവനെ ഇവിടുന്ന് കെട്ട് കെട്ടിക്കാൻ ഏത് പാമ്പിനെ എടുത്ത് തോളത്തിടാനും തയ്യാറാവണം. നിനക്ക് വേണ്ടി ഇനി ഞാൻ വിസിലടിച്ച എന്നെ അങ്ങ് പൊതപ്പിച്ച് കിടത്തുന്നു പറഞ്ഞ് ഇറങ്ങിപ്പോയ കഴുകേറിയെ കുളിപ്പിച്ച് കിടത്തുന്ന കാണണം എനിക്ക്. അതിന് ഈ ചെറിയാച്ചൻ പറഞ്ഞ പവറാണ് വേണമെങ്കിൽ അങ്ങനെ.
1: അതിന് അവളും കൂടെ തയ്യാറാവണ്ടേ?
0: അവന്റെ ഭരണം കൊണ്ട് നിന്നേക്കാൾ ഏറെ അളമുട്ടി നിൽക്കുന്നത് അവളും രമേശനും ഒക്കെയാ. അതുകൊണ്ട് അക്കാര്യം മാനേജ് ചെയ്യാൻ ഞാൻ രമേശനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്.
2: അവനെ കഴിവേറ്റാൻ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ.
1: ആകെ മൊത്തത്തിൽ എത്ര ലക്ഷങ്ങളുണ്ടേ?
5: 57,67,312.
1: അപ്പൊ വരുമാനങ്ങളൊക്കെ നല്ല ഞെരിപ്പായിട്ടുണ്ടല്ലേ കണക്കപ്പിള്ള?
6: സത്യം പറഞ്ഞ പിള്ള സാർ ഉള്ളപ്പോ പോലും ഇത്ര വരവുണ്ടായിട്ടില്ല. തിരുവേങ്കട ഗ്രൂപ്പിന് ഇത് റെക്കോർഡ് തന്നെയാ സമ്മതിച്ചിരിക്കുന്നു.
5: അപ്പൊ നമ്മുടെ അണ്ണന് ഏത് കച്ചവടം വഴങ്ങുന്നു ഇപ്പൊ എല്ലാവർക്കും
6: മനസ്സിലായി.
1: ആ വ്യാങ്കളെല്ലാം അടക്കണേ മുമ്പ് കായെല്ലാം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും കണക്കപ്പിള്ളം ചെല്ലി.
7: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
8: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
9: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം രാജമാണിക്യം.
10: കെട്ടിയെടുക്കാൻ വരട്ടെ, ആയതൊക്കെ പെട്ടിയിലാക്കി നിന്റെ 10,000 അടുക്കി വെച്ചതൊക്കെ മതി. അയച്ചു നോക്ക്.
11: വക്കീലേ,
10: അക്ഷരാഭ്യാസം ഇല്ലാത്തവനാ, അതുകൊണ്ട് നല്ല പച്ച മലയാളത്തിലെ കൊണ്ട് പറഞ്ഞു കൊടുക്ക്.
11: മിസ്റ്റർ മാണിക്യത്തിന് വിൽപത്ര പ്രകാരം അനുവദിച്ച് കിട്ടിയ അവകാശവും അധികാരവും വിചാരണ തീരും വരെ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കോർട്ട് ഓർഡറാണിത്.
10: ഞങ്ങൾക്കൊക്കെ ഇഞ്ചക്ഷനും അക്കൗണ്ട് ഫ്രീസിംഗും ഒക്കെ ഒലത്തി തന്ന് അതിലങ്ങോട്ട് കാൽനൂറ്റാണ്ട് ആർമാദിക്കാന്ന് വിചാരിച്ചോടാ.
1: ഈ വക്കീൽ ഇവിടെ വിളമ്പിയതൊക്കെ വാസ്തവങ്ങൾ തന്നെ.
10: നിന്ന് പരങ്കാതെ പറഞ്ഞു കൊടുക്കണം നിന്റെ മുതലാളിക്ക്.
12: സ്റ്റേ ഓർഡർ.
10: വന്നു കേറി വെടിപൊട്ടിച്ച് പറഞ്ഞല്ലോ നീ മാണിക്യത്തിനോടുള്ള അംഗത്തിനൊരുങ്ങാൻ. അംഗം തന്നെയാടാ അത്, നിന്റെ അന്ത്യം കൊണ്ടാണ് തീരുന്നെങ്കിൽ അതുവരെ. എന്റെ അച്ഛന്റെ സഹതാപം പിടിച്ചുപറ്റി വളർത്തു മകനായി വലിഞ്ഞു കയറി വന്ന അന്ന് തുടങ്ങിയതാ നിന്നെ തോൽപ്പിക്കാനുള്ള അംഗം. അതെന്റെ കോംപ്ലക്സ് തന്നെയാടാ. രാജരത്നപിള്ളിയുടെ സമ്പാദ്യം അയാളുടെ സ്വന്തം ചോരയിലുണ്ടായ മക്കൾ തന്നെ അനുഭവിച്ചാ മതി.
11: അത് ഞങ്ങൾ രണ്ടുപേരുവാ.
0: ഇവളെന്റെ കൂടപ്പറപ്പ, എന്റെ അച്ഛന്റെ ചോര. അതുകൊണ്ട് വന്ന വഴിക്ക് പൊടിയും തട്ടി ഇന്ന് തന്നെ വിട്ടു പൊക്കോണം.
3: ഹലോ, അങ്ങനെ വിട്ടിട്ട് പോകാനുള്ള വകുപ്പൊന്നും ഈ കടലാസിലില്ല. ഹൈക്കോർട്ടിൽ ഒരു കൗണ്ടർ റൂം അഫിഡേവിറ്റ് ഒന്ന് ഫയൽ ചെയ്താ അത് അതിന്റെ മുറയ്ക്കങ്ങ് നടക്കും, അത്രേ ഉള്ളൂ.
0: മതിയടാ, രാജരത്നപിള്ളയുടെ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടി തൊഴിലാളികളൊക്കെ പട്ടിണി കിടന്ന് ചത്താലും ശരി, നിന്റെയൊക്കെ ഭരണം അവസാനിച്ച് കിട്ടുമല്ലോ. അത് മതി എനിക്ക്. അതിനുവേണ്ടി സുപ്രീം കോർട്ട് വരെ പോകേണ്ടി വന്നാലും പോകും സെൽവം.
1: തള്ളേ കൊള്ള, ഒടപ്പുറന്നുന്റെ ഉയിരി പോയാലും വേണ്ടൂല്ല, നാത്തുവിന്റെ കണ്ണിലെ കണ്ണീരുണ്ടാവും. ദാസപ്പ,
6: ഓ,
1: നമ്മുടെ പോത്യാവാരത്തിൽ ഇതുപോലെ വല്ല സ്റ്റേ ആർഡറുകൾ വല്ല ഉണ്ടാടേ?
5: പോത്തിന്റെ കാതിൽ സ്റ്റേ ഓതിയിട്ട് വല്ല
1: കാര്യം? എന്തരായാലും കിരിയും പാമ്പും കൂടെ ജോയിന്റായ സ്ഥിതിക്ക് നമുക്കൊരു ചായളോ അതിനോട് ഇല്ലോളം ബറോട്ട ഇറച്ചിയിൽ നിന്നിട്ട് പിരിയാം. എന്തൊരു പറയണേ കൂടെ പറപ്പേ.
12: ഇതുവരെ സൽക്കരിച്ചതൊക്കെ തന്നെ ധാരാളം, ബാക്കി സൽക്കാരമൊക്കെ കോടതി തീരുമാനിച്ചതിന് ശേഷം
1: മതി. ബാക്കി സൽക്കാരങ്ങളൊക്കെ കച്ചേരി തീരുമാനിച്ചതിന് ശേഷം.
0: അപ്പൊ കച്ചേരി തീരുമാനിച്ചതിന് ശേഷമേ നീ അങ്ങോട്ട് പോകുവല്ലേ?
1: അങ്ങാട്ടെന്നല്ല, എങ്ങാട്ടും.
0: അങ്ങനെയാണെങ്കിൽ കാണാം.
1: കാണിക്കാം.
0: വാടി,
1: ഈ ആർഡർ നേട്ടപ്പോ ഞാൻ ആദ്യം അൺകോൺഷ്യസായി പോയിട്ട്.
3: അൺകോൺഷ്യസ്?
1: ആരത്?
12: ഞാനാ മല്ലി.
1: മല്ലി ആണേലും മുളവാണേലും ആൾത്താരൂല. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. നാളെ തന്നെ അവന്മാരെയൊക്കെ തെളിക്കണ്ടത്തിൽ ഇറക്കി നല്ല ഇടിവെട്ടായിട്ട് റിവേഴ്സലുകളെ കണക്കിട്ട് നമ്മളെ ഒന്നും കൈകളല്ലേ കേട്ടാ. കപ്പാണ് കപ്പ്, ഇല്ലേ റോഫിയെ റോഫി. ആ ചെല്ലി, എന്തൊരു ചെല്ലക്കിളി ഈ വഴിക്കൊക്കെ. അത് ഈ വെട്ടുപോത്തനെ കാണാനെ കൊണ്ട്.
12: വെട്ടുപോത്തോ?
1: ഓ തന്നെ, ഞാൻ അങ്ങനത്തെ ഒരു സാധനാണെന്ന് പറഞ്ഞിട്ടാണല്ലോ അന്ന് പോയത്. ഉള്ളത് പറയാവില്ലേ, ഈ ഇടത്തെ കണ്ട് മാത്രമേ പീസായി പോയിട്ടില്ല കേട്ടാ. കാതുകളൊക്കെ നല്ല ഞെരിപ്പായിട്ടേക്കാം.
12: അല്ല, അത് എന്തായതെന്നൊക്കെ അറിഞ്ഞിട്ടും ഒരു പരിചയമില്ലാത്ത പോലെ പെരുമാറിയപ്പോ.
1: പരിചയം കാണിക്കാത്തത് വേറെ ഒന്നും കൊണ്ടുമല്ല കേട്ടാ, പണ്ടത്തെ ഒന്നും ഓർക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. രണ്ടുപേർക്കും നഷ്ടങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളു, അതൊക്കെ പൊട്ടി. ഇപ്പൊ ചെല്ലക്കിളി വന്ന എന്തിരുന്നീ?
12: അത്
1: അമ്മ പിന്നെ കരഞ്ഞാണോ അല്ലേ?
12: ഇനിയോ ആ കണ്ണീരിനെ എങ്ങനെ കളിയാക്കി തള്ളരുത്. ഇതൊന്നും പറയാൻ ഞാനാളല്ലെന്നറിയാം, പക്ഷെ ആ അമ്മയെ എനിക്കറിയാം. ഒരിക്കൽ പറ്റിപ്പോയ തെറ്റിന്റെ പേരിൽ ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് ആ പാവം. ഇനിയും അത് കാണാൻ വയ്യാത്തോണ്ടാ പിന്നെയും ഞാൻ വന്നത്. ഇന്ന് കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വന്ന കാര്യം അറിഞ്ഞപ്പോ തൊട്ട് ഒരു യാത്ര പോലും പറയാതെ തിരിച്ചു പോകുമെന്ന് പേടിച്ച് കരഞ്ഞിരിക്കുക അവിടെ.
1: അത്താണ്, എന്തെന്റെ പേരിലായാലും കാണാനാണല്ലോണ്ട് ആ കണ്ണീരിനൊരു വില. പക്ഷേ ഈ ഒറ്റക്കണ്ണന്റെ കണ്ണീര് കാണാൻ മുകളിലാകാശവും താഴെക്കുറെ കന്നുകാലികളെ ഉള്ളൂ എന്ന് ചെറുപ്പത്തിലെ മനസ്സിലായതുകൊണ്ടായിരിക്കും എനിക്ക് ഈ കണ്ണീരെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേ കളിത വായിച്ചത്. എന്തരായാലും ചെല്ലക്കിളി ഇതുവരെ വന്നതല്ലേ, പോയി പറഞ്ഞേക്ക് പരാതികളൊന്നുമില്ലെന്ന്.
12: എന്നാലും അമ്മയ്ക്ക് സന്തോഷാവാൻ ഒന്നും ഒന്ന് കണ്ടൂടെ.
1: ഒരു മോന്റെ അധികാരത്തെ ആ വാതിലിൽ ചെന്ന് മുട്ടാ ഇപ്പോഴും പേടിയാണ്, അമ്മയുടെ പേടിയാണ് കേട്ടാ. പക്ഷേ ഇങ്ങോട്ട് കയറി വരാൻ ആരും ആരും പേടിക്കേണ്ട കാര്യമില്ല, പോരെ. അപ്പൊ ജോയിക്കട്ടെ, എങ്ങനെയുണ്ട് നിന്റെ വ്യാപാരമൊക്കെ?
12: ഇപ്പൊ സീസണാ.
1: എന്തേ?
12: നല്ല കച്ചവടാന്ന്.
1: ഓ അങ്ങനെ. അപ്പൊ ചെല്ലക്കിളി ചെല്ലി.
12: ചെല്ലക്കിളി അല്ല, മല്ലി.
1: ശരി, മല്ലിക്കിളി ചെല്ലി. നീ എന്തിനാ എന്നെ പിറക്കെ നിന്ന് കുത്തിയത്? ആര് പറഞ്ഞിട്ടാണ് ഈ പിച്ചാത്തിക്കളി? പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൊരവള്ളി ആരെയും പറ.
13: രാജശ്രീ മുതലാളി പറഞ്ഞിട്ടാ
1: ചില കമ്മ്യൂണിസ്റ്റ് വെച്ച പിഴിഞ്ഞു വെച്ചാ ത്വാരണ മുറിവേ ഉള്ളു. എന്തിനാണ് ഈ സൂചികളെല്ലാം കുത്തി കയറ്റണത്?
3: എന്നിട്ട്
13: മാണിക്കോ അവനെ പിടിച്ചില്ലേ?
1: ആളെ കണ്ടിട്ട് വേണ്ട പിടിക്കാൻ, അവന്റെ ഇടത്തുവാക്കിനല്ലേ വന്നത്.
3: ഈ കുട്ടിണ്ടായിരുന്നില്ല കൂടെ, നീ ആളെ കണ്ടിട്ടില്ല?
12: ഞാൻ കണ്ടു എന്ന് ചോദിച്ചാ.
1: കണ്ടിട്ടില്ല, എങ്ങനെ കാണേ? എവളങ്ങോട്ട് ഇറങ്ങുന്ന നേരത്തല്ലേ സംഭവം നടക്കണത്. എന്തരായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളു.
3: എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? മല്ലി സത്യം പറ, എന്താ ഉണ്ടായത്?
1: നീ എന്തിനാ അവളോട് ചോദിക്കുന്നത്? മുറിഞ്ഞ എനിക്കില്ലേ, ഞാൻ പറഞ്ഞ വിശ്വാസം വരൂല്ലേ?
3: 10 വയസ്സ് തൊട്ട് കാണാൻ തുടങ്ങിയ ഞാൻ ഈ ഏട്ടനെ കള്ളം പറഞ്ഞ എനിക്ക് മനസ്സിലാവും.
1: അതിനിപ്പോ ഇവിടെ ആര് കള്ളം പറഞ്ഞടേ?
3: വേണ്ട, പഠിപ്പിച്ച മാഷ് എന്നൊന്ന് തല്ലിയതിന് പാടുകണ്ടപ്പോ സങ്കടപ്പെട്ട് രാത്രിക്ക് രാത്രി തന്നെ തിരിച്ചു തല്ലാൻ ഇറങ്ങി പുറപ്പെട്ട ആള് ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ ഒഴിഞ്ഞു മാറിയ. അത് കള്ളം പറയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഏട്ടൻ എനിക്ക് നേടി തന്ന ആ വലിയ പഠിപ്പിന് ബുദ്ധിയൊന്നും വേണ്ട.
1: അതൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം എന്തേ? അതിന് മാത്രം ഇവിടെ എന്തരണ്ടായി? നീ എവിടെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടാക്കിട്ട് വരി. മതി, മരുന്നും മന്ദരമൊക്കെ.
14: ആ എന്നാ നിങ്ങള് ചെല്ലേ. ഞാൻ ഈ പണിയൊപ്പിച്ച പന്നി ഒന്ന് തപ്പി നോക്കട്ടെ.
15: വിട്ട് കള വർക്കിച്ച ചീളി കേസ്,
14: മാണിക്യത്തിനിത് ചീളി കേസാ. പക്ഷെ വർക്കിച്ചിരുന്ന് ഒരു തോൽവിയാ. ഈ എടോ മലോം ചേർന്ന് കാലം കുറയായി വർക്കിച്ച കവർ നിൽക്കാൻ തുടങ്ങിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ തടിയിൽ ഒരു പോറൽ ഏറ്റിട്ടില്ല. അതിന് ഞാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഇന്നതുണ്ടായി. അതെനിക്കൊരു തോൽവി തന്നെയാ. ആളെ കണ്ടില്ലെങ്കിൽ വേണ്ട, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. മുറിവിന്റെ ആഴവും തുന്നലിന്റെ എണ്ണവും നോക്കി അത് ഏത് നായിന്റെ മോന്റെ കത്തിയാണെന്ന് അളന്ന് കണ്ടുപിടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്കൊക്കെ. ആ അഭ്യാസം ഇപ്പോഴും മറന്നിട്ടില്ല കിൻഡൽ വർക്കിച്ചൻ.
16: കേട്ടെന്നൊന്നും പറയണ്ട, ഇനി ഞങ്ങൾ തീരുമാനിച്ചോളാം.
15: തീരുമാനിക്ക് എന്തൊരു വേണ്ട തീരുമാനിക്ക്. പക്ഷെ ഈ രാത്രി ഉണ്ടെന്ന് ലോകം അവസാനിക്കാൻ പോണില്ലല്ലേ.
17: അങ്ങനെയൊക്കെ ലോകം നിങ്ങൾ ഒരാൾ മാത്രോ? അതുമ്പോ തൊട്ട് കളിക്കാൻ വന്നൊരു സമയം കൊടുത്താ അത് ഞങ്ങൾക്ക് മാനക്കേടാ.
15: വാക്കിച്ചേക്കടെ ഏതാണ്ട് രണ്ടറ്റവും കൂടെ ഒത്തുവരാൻ തുടങ്ങിയ നേരത്താണല്ലേ എന്റെ ഭഗവാനെ ആ കഴുതയ്ക്ക് എന്റെ ഇങ്ങനെ ഒരു ബുദ്ധിമോശക്കേട് കാണിക്കാൻ തോന്നിയത്. ഈ കലിപ്പോയിച്ച് ഇനി യവന്മാര് മൂന്നുപേരും കൂടെ എന്തരൊക്കെ കാണിക്കുവോ എന്തോ.
18: ഇപ്പൊ ഇവിടെ വന്ന് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ചാടി കളിച്ചിട്ട് ഒരു കാര്യമില്ല.
19: എന്തിനാ വർഗീസേട്ടവൾ ഇങ്ങനെ തൊണ്ട പൊട്ടിക്കണത്?
18: ശെൽവത്തിന് ആരോ പൊക്കി. കമ്പനിന്ന് മാധവൻ വിളിച്ചു പറഞ്ഞപ്പോൾ അറിഞ്ഞത്. പറഞ്ഞാ വിഷമാവൂല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ.
19: ആരുമല്ല, ചെയ്യിപ്പിച്ചത് അയാള് തന്നെയാ. അമ്മയുടെ കോടീശ്വര പുത്രൻ മാണിക്യം. ഞങ്ങള് രണ്ടുപേരും ഒന്നിച്ചപ്പോ അയാൾക്ക് ഭരണം പോയല്ലോ. ആ കലി തീർക്കാൻ ഏതോ തെണ്ടികൾക്ക് കാശ് കൊടുത്ത് അയാള് തന്നെ ചെയ്യിപ്പിച്ച പണിയായത്.
18: ചെയ്യിച്ചത് മാണിക്യം തന്നെയാണെന്ന് എന്താ നിനക്ക് ഇത്ര ഉറപ്പ്? ശത്രുക്കളുടെ കാര്യത്തിൽ കുറവൊന്നുമില്ലല്ലോ നിന്റെ പെണ്ണാങ്ങളൊക്കെ. ഇവളീ പറയുന്നത് പോലെ മാണിക്യം അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നല്ല.
19: ഇവിടെ നിന്ന് നെഞ്ചത്ത് കൈവച്ച് ഈശ്വരനെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചെന്ന് പറ അയാളോട് മര്യാദക്ക് ശെൽവത്ത് ഇറക്കി വിടാൻ.
18: നിനക്ക് നിന്റെ പൊന്നാങ്ങളെ തടി കേടാകാതെ തിരിച്ചു കിട്ടണമെങ്കിൽ ചെല്ല്. നീ തന്നെ എന്നാ കാലിൽ വീഴ്. നീ തള്ളി പറഞ്ഞ കോടീശ്വര പുത്രന്റെ കാലിൽ. ഈ അമ്മ പെറ്റ കണക്ക് വെച്ച് നോക്കുമ്പോ അവനാണ് നിനക്കാങ്ങള. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാശുകൊണ്ടും കരുത്തുകൊണ്ടും ഈ സമയത്ത് ശെൽവത്തെ രക്ഷിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, രാജമാണിക്യം.

0: എനിക്ക് വേണ്ടി കരഞ്ഞ എന്റെ മോനെ മാറ്റി നിർത്തിയിട്ട് അന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്നെ വേണ്ടാത്തൊരു മകൻ അമ്മയാകാനാ. ഇന്നവനെ ആരൊക്കെയോ പിടിച്ചോണ്ട് പോയെന്ന് കേട്ടു. അത് നിന്റെ ആൾക്കാരാണെന്ന നിന്റെ അനിയത്തി പറയണേ. എനിക്കവന് വേണം. അതിനു വേണ്ടി ഈ അമ്മയ്ക്ക് അപേക്ഷിക്കാൻ നീ ഒരാളെ ഉള്ളു.
1: മാണിക്യത്തിന് ഞോണ്ടിയവനെ വയനാട്ടിലിട്ട് പണി കൊടുത്തു എന്നുള്ള സത്യം തന്നെയാ. പക്ഷെ അതിന് ഓർഡറിട്ട് ആ മകനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല.
2: പിന്നെ അമ്മ ഞോണ്ടി ആരാണ്?
3: நான் பெருமாள் பேசுறேன். என்னடா பிரச்சனை? செல்வத்துக்கிட்ட கொடுத்த பணத்தை கேட்ட அவன் நாடார கேளுங்கிறான். நான் கொடுத்த பணத்தையெல்லாம் நீதான் கைகாரியம் பண்ணிட்டேங்கிறான்.
4: ஐயோ பாபம், ഞാൻ കൈകാര്യം ചെയ്തെന്ന മുതലാളി അവൻ പറയുന്നത് പച്ചക്കള്ളവാ.
5: മുരുകനാണ് സത്യം.
4: അതിൽ നിന്ന് ചില്ലി കാശ് ഞാൻ എടുത്തിട്ടില്ല.
5: അവൻ തന്നെയാണ് അതൊക്കെ തൂർത്തടിച്ചത്.
4: അല്ലെങ്കിലും അവന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ എങ്ങനെ പണം എടുക്കും എന്റെ മുതലാളി?
5: എല്ലാം അവന്റെ കളിയാ.
3: കേട്ടിയാ നാടാർ സുനത കേട്ടിയാ? ഇപ്പൊ എന്നാ സൊല്ലറ
2: പെരുമാളെ, ഇത് ചതിയാ. അവൻ പറഞ്ഞ സത്യമല്ല. എന്താണ് വാസ്തവെന്ന് അവൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ
3: പറയിപ്പിച്ചുതരാം. രണ്ടുപേരും ചേർന്ന് കാസ വാങ്ങി കിസിയില പോട്ടിട്ട് എനക്ക് ആപ്പ് വയ്ക്കണമെന്നുള്ളാ എന്നെ കേടപ്പയനിയാ. ഉണക്ക് ഇടക്കുന്ന ഇടപാട് നാടാർ പേര് ഇടനടക്കാരെ മാമാ പേടാറെ. എനക്ക് നീ പോതും. ഉണക്ക് ഉയർമേൽ ആശ ഇരുന്നാ നീ കൂപ്പിട വേണ്ടി അത്ര പേരെയും കൂട്ടുക. ഉണക്ക് ദീർഘായുസ് ഇരുന്നാ ഇന്ന പെരുമാൾക്ക് വര വേണ്ടിയ പണം കടകൾ രൂപത്തില് യാറാവത് കൊണ്ടുവന്ന് തരുക.
6: ഞാൻ മാണിക്യം, രായ മാണിക്യം.
3: എന്നെ വേണോ?
6: വന്ന് ഷെൽവൻ വേണ്ടിയിട്ടാണ്. അവ എന്റെ അനിയനാണ്. എനിക്ക് അവനെ വേണം.
3: അനിയണോ അണ്ണണോ അത് ഇന്ന് പെരുമാൾക്ക് വിഷയമല്ല. പണം അതുതാ മുഖ്യം. അത് യാർ കൊടുക്കറാങ്കളോ അവക്ക് അവനെ കൂട്ടിട്ട് പോണം.
6: എല്ലാം കൂടെ മൊത്തത്തിൽ എത്ര വരും?
3: പട്ടി സേത്ത് മൊത്തം 2.5 കോടി മുടിയുമാ?
6: ഇപ്പം കായകളായിട്ട് 50 ലക്ഷം അങ്ങോട്ട് തരും. ബാക്കി പത്രത്തിൽ എഴുതരും.
3: പത്രം ഉണ്ടാ?
7: അതാ പ്രോമിസറി നോട്ടാ സൊല്ലാറ്.
3: ഓ പ്രോമിസറി നോട്ടാ, പോതും പോതും, ധാരാളമാ പോതും.
6: അങ്ങോട്ട് എഴുതി കൊടുക്കണേ.
3: കടവളേ, ഇവിടെ സീക്കാൻ മുടിച്ചു കൊടുത്തിട്ടിയേ. സാർ ഒരു സൈൻ പണ്ണുങ്ക. മാണിക്കാം, നീങ്കതാ അൻപാർന്ന പെരിയ അണ്ണൻ. ഉക്കാരുങ്ക
6: ആദ്യം അവനെ വിളിക്ക്.
3: തമ്പി സെൽവാ, വാങ്ക തമ്പി, ഉങ്ങ അണ്ണ വന്നിരിക്കാര്.
6: ഇതെന്തൊരു പെരുമാള ഈ പാടുകള്?
3: അത് നമ്മ പുള്ളയെ വിളയാണ്ടത്.
6: ഏത് പുള്ളാള്? ഈ പുള്ളാളാ? നീ ചെല്ല് പോയ വണ്ടി കയറി. എരുമാളെ, നിന്റെ പണയിടപാട് പോലെ അല്ല എന്റെ അടിയിടപാട്. കൊടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കായിരിക്കൂല ഏട്ടാ. അതിപ്പോ പെരുമാളിനായാലും ശരി പെരുന്നാളിനായാലും ശരി, പോട്ടാ അടേ.
0: അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്ത് കാണിക്കാനായിരിക്കും സ്വന്തം ആൾക്കാർ വിട്ട് പിടിച്ചോണ്ട് പോയത്.
6: എവളുടെ തീനുള്ള മറുപടി നീ പറയണ? അതാ ഞാൻ പറയണ.
7: ത്യാഗം തന്നെയാ. ഒറ്റക്ക് നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശിന്ന് കോടികൾ എഴുതി കൊടുത്ത് ഇവനെ പോലെ ഒരുത്തിനെ തല പോവാതെ ഈ ഉമ്മർത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ത്യാഗം തന്നെയാ.
0: അമ്മക്കറിയോ ഈ മനുഷ്യനെ കൊല്ലം വരെ ആളെ വിട്ടതാ?
8: ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പണ്ടും കൊന്നു തള്ളിയാണല്ലോ ശീലം. എന്നിട്ടത് ഏറ്റു പറയാൻ പറ്റുള്ളൂ. ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ?
6: തെറ്റും ശരിയൊക്കെ എന്തൊരു അറിയസണ്ണ. യവൻ എന്റെ കൂടെ കലിപ്പൊടങ്ങിയത് യവൻ 5 വയസ്സുള്ളപ്പോഴാണ്. അത് പോട്ട്. പക്ഷേ 10 മാസം ഒരേ പള്ളിയെ കിടന്ന് ഈ ഉടപ്പറന്ന് നെനക്കപ്പോഴേ ശത്രുവായത്. നന്നാക്കാൻ വന്നത് ഇങ്ങനൊരുത്തനാണെന്ന് അറിയുമ്പോ അണ്ണാന്നും പറഞ്ഞ് ഓടി വരുമെന്ന് വിചാരിച്ചു. കണ്ടില്ലല്ലോ. എങ്ങനെ വരാനെ കൊണ്ട് ആനീഷ് മട്ടിലും മാനിയർ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാനുള്ള പരകം പാച്ചിലല്ലേ? അതിന്റെ ഇടയിൽ എന്തരണ്ണ എന്തരപ്പ എന്തര സ്വന്തം ചുവരുകൾ ഇല്ലടി. എന്നെ നാട് കടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ മക്കൾ രണ്ടും ചായണ്ടായില്ലേ? അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്തരായാലും മക്കൾ അനുഭവിക്കേണ്ട അപ്പന്റെ സമ്പാദ്യമൊന്നും ഈ വലിഞ്ഞേറി വന്ന വളർത്തുവന് വേണ്ട കേട്ടാ. അന്നും എന്നും ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല. സമ്പാദ്യം പോട്ട്, ഇല്ലുള്ള സ്നേഹം പെറ്റമ്മേരടുത്ത് ചോദിച്ചു വാങ്ങിക്കാൻ പറ്റാതെ പോയതിനോട് ഞാൻ.
7: ഏട്ടൻ വാ, പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെയൊക്കെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാവണ്ട. വാ.
6: ഏ, നിനക്ക് പകരായിട്ട് കാലിച്ചന്തെന്ന് എടുത്ത് വളർത്തിയാണ് ഞാൻ ഇവനെ. യവ എനിക്ക് വേണ്ടി ചാവും, നീ എന്നെ കൊല്ലാൻ ആളെ വിടും. ഇത് രണ്ടു നടന്നാലും അതൊരു തോൽവി തന്നെയാണ് എനിക്ക് മാത്രമല്ല, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ നിങ്ങളുടെയൊക്കെ അപ്പ അദ്ദേഹത്തിന്. അതുകൊണ്ട് പോവേണം. വരട്ടാ. എന്നാലും സഹോര, കുന്നോളുണ്ട് കേട്ടാ ഉള്ളിൽ സങ്കടങ്ങൾ. നിനക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചാണ് ഞാൻ ഇടത്തേണിന്റെ കാഴ്ചകൾ. ഇതിന് പകരമായിട്ട് 10,000 കണ്ണും മാറ്റിവെക്കാനുള്ള സ്ഥിതിയുണ്ട് ഇപ്പ. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കണത് മരണം വരെ എനിക്ക് എന്റെ അനിയനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ എന്നെ കൊല്ലാനും വേണ്ടി കായലിലൂടെ തേപ്പിച്ചോണ്ടോടെ നീ പറഞ്ഞളഞ്ഞല്ലേ എന്റെ ഇടത്ത് ഭാഗത്ത് ഇരുട്ടാണെന്ന്. നന്നായിട്ടുണ്ട്. ഒരായസ് മുഴുവൻ മേക്കണോ എന്റെ അടികൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ ഒന്നിൽ പഴിപ്പും വിവരമുള്ള നിങ്ങളെ പോലുള്ള ആളുകളും മാണിക്കത്തോളം ചെറുതാകണം, അല്ലെങ്കിൽ പള്ളിക്കൂടം കാണാത്ത മാണിക്യം നിങ്ങളോളം വലുതാകണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം കാലം മാണിക്യത്തിന് ഇടപെടാൻ നല്ലത് വാത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് മാണിക്യം പോവേണം. വരി.

0: വേണ്ട വേണ്ടെന്ന് പലതവണ പറഞ്ഞിട്ടും ഇപ്പൊ തന്നെ കാണണമെന്നും പറഞ്ഞ്
1: ചെയ്ത കൂട്ടിയതൊക്കെ ഏറ്റു പറഞ്ഞ് 1000 തവണ ഈ കാലി വീണതാ ആ മുറ്റത്ത് വെച്ച് തന്നെ. ഒന്നും വേണ്ട, തിരികെ തന്ന അവകാശം അധികാരം ഒന്നും വേണ്ട. ഇനിയുള്ള കാലം ഈ ഏട്ടന്റെ അരിയരായി ജീവിക്കാൻ പോകരുത്. ഏട്ടൻ പോകരുത്.
2: തളന്നു പോയേട്ടാ, നീ ഒന്നവനെ കാറി കൊണ്ടാക്കി. പറിസണ്ട ലവെന്ന് വിളിച്ചേട്ടാ നിങ്ങള്. ഏട്ടാന്ന് എന്നെ ഉടയമ്പുരാനെ ഇതൊന്നും കേൾക്കാനും കാണാനും അധികം ഇല്ലാണ്ട് പോയല്ലേ. എന്നാലും ഇത്തിരി നേരത്തെ ആയിപ്പോയി കേട്ടാ പോക്ക്.
0: നേരത്തെ പോയതല്ലല്ലോ, പറഞ്ഞയച്ചതല്ലേ. കണ്ട സത്യം എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടും കോടതിയും പോലീസും ഒന്നും ചെവിക്കൊണ്ടില്ല.
2: നീ തന്നെയാണ് പൊലിച്ചാരാണ്
3: നാടാർ സൈമൺ, സൈമൺ നാടാർ.
4: കൊള്ളാം, നാടാർക്ക് വേണ്ടിയുള്ള അവൻ്റെ അന്വേഷണം ദീപ്പന്ത് പറഞ്ഞിട്ട് അതാ വിഷ്വൽ ഇമ്പാക്ട്. കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലൻ. ലാസറെ, ജർമ്മനിയിലെ സായിപ്പ്മാർ ഇന്ത്യയിൽ നിന്നെത്തുന്ന ഈ കോടീശ്വരന് തീന്മേശയൊരുക്കുമ്പോ ഞാൻ പ്രതീക്ഷിക്കുമൊരു റോമിംഗ് കോൾ നിന്റെ. അത് രാജശെൽവത്തിന് ഈ കളിക്കൂട്ടുകാരന്റെ പേരിൽ ഒരു റീത്ത് വെച്ചതിന് ശേഷമായിരിക്കണം. ഈ സമ്മാനം മറ്റൊന്നും കൊണ്ടുമല്ല, അതല്ലെങ്കിൽ അവൻ വരും. ഞാൻ ഏത് കടലിനടിയിലെ കൊട്ടാരത്തിലാണെങ്കിലും അവൻ വരും.
5: അപ്പോ നിനക്കറിയാം ഏത് കടലിനടിയിലാണെങ്കിലും ഞാൻ വരുമെന്ന്. അല്ലടാ, എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാ നീ ഒരു റോമിംഗ് ഉള്ള ചെറ്റയാണെന്ന്. ഞാനും ഒരു പരമചെറ്റയായിരുന്നുണ്ട് അന്നതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അതതിന്റെ മാക്സിമത്തി നീ എനിക്ക് തന്നു അങ്ങ് പെരുമാളിന്റെ പരലോകത്ത് വെച്ച്. അതുകൊണ്ട് കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതൊക്കെ കണക്ക് തീർത്തിട്ട് പോയാ മതി നിന്റെ കൊട്ടാരവാസത്തിന്.
4: എന്റെ സെൽവ, നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് കണക്ക് തീർക്കലൊക്കെ നേരിട്ട് തന്നെ വേണോടാ.
5: വേണം, അല്ലെങ്കിൽ നീ ഞാൻ ഒരുമിച്ച് പോവും. അത് യമലോകം വരെ ആണെങ്കിൽ അതൊരു ആണാണെങ്കിൽ ഒറ്റയ്ക്ക് വേണ, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഒറ്റയ്ക്ക് വേണ.
4: അവനെ വിട്ടേര്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഒരു റീത്ത് ഇവന്റെ നെഞ്ചത്ത്.

നിന്നോട ഞാൻ അന്നേ പറഞ്ഞാണ് നമ്മൾ തമ്മിൽ ഇനി ഒരു അഭിമുഖ സംഭാഷണം വേണ്ടത്. അപ്പൊ നിനക്ക് മോട്ട ഓടേണ്ട എന്ന ചെറുക്കം പോലും അറിയാതെ നിന്റെ ബുദ്ധിയുണ്ട്. നീ എന്റെ അപ്പാവുടെ ജീവെടുത്ത ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചാണ് അഴുക്ക. എന്നാ കോടതി വിളപ്പി വെച്ച് ചങ്കുപൊട്ടി തീന്നുപോയത് എന്റെ ജീവനാണ്. ആ ജീവെടുത്ത് നിന്നൊന്ന് കാണാതെ പോയാ പിന്നെ ഈ മാണിക്യം വെറും പോത്തായി പോകും. അറിവുകാർക്ക് പോലും വേണ്ടാത്ത പ്യാറ്റ് പോത്ത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നാണ് ഇനി നിന്നെ കാണാൻ വരുമ്പോ നിന്നെ പൊതപ്പിക്കാൻ ഒരു ക്വാടി കൊണ്ടുവരുമെന്ന്. പക്ഷെ നീ ഒരു പുലിയായ സ്ഥിതിക്ക് നിനക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ക്വാടിമുണ്ടല്ല, പൊന്നാടയാണ്. നല്ല ചെവല പൊന്നാട വർക്കിച്ചാ.

0: നേരാകാത്ത ഇരിയാലികൾക്ക് നല്ലത് ഇതുപോലെയുള്ള നാൽക്കാലികൾ തന്നെയാണ് കേട്ടാ. അതിനാരും തൂക്കിക്കൊല്ലൂലല്ലേ. വർഗിച്ച
1: എന്തേനോ,
0: എനിക്കിപ്പോ വലത് ഭാഗവും കാണാം, ഇടത് ഭാഗവും കാണാം.
2: അല്ല, ഇവിടെ കാളകളല്ലാതെ പാത്തുകളില്ലേ?
3: പിന്നെ വെള്ളാരേക്കാട്ടിൽ കൂടുതൽ ഇവിടെ അല്ലേ?
0: എന്നാ പിന്നെ ഇനി ഇവിടെ മതി കേട്ടാ നമ്മളെ വ്യാപാരങ്ങളൊക്കെ. ഇവിടെ ആണല്ലോ അമ്മയും കൂടപ്പുറപ്പുള്ള കൊള്ളത് അല്ലേ.
4: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം രാജമാണിക്യം. സംവിധാനം അൻവർ റഷീദ്. കഥ ടി എ ഷാഹിദ്. നിർമ്മാണം സിറാജ് വലിയ വീട്ടിൽ. ഛായാഗ്രഹണം സഞ്ജീവ് ശങ്കർ. സംഗീതം അലക്സ് പോൾ. അഭിനേതാക്കൾ മമ്മൂട്ടി, സായികുമാർ, മനോജ് കെ ജയൻ, റഹ്മാൻ, രഞ്ജിത്ത്, സലീം കുമാർ, ഭീമൻ രഘു, സുരേഷ് കൃഷ്ണ, കൊച്ചിൻ ഹനീഫ, ബാബുരാജ്, മണിയൻ പിള്ളരാജു, പത്മപ്രിയ, സിന്ധു മേനോൻ, ടി പി മാധവൻ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ എൽ പി ജി വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വിപണിയിൽ എൽ പി ജി വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാകുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്നും US, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെ വിലയേക്കാൾ താഴെയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ ആദ്യത്തെ 4 റീഫിലുകൾക്ക് 300 രൂപ വീതമുള്ള നേരിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. 14.2 കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന് 642 രൂപ മാത്രമാണ് നൽകേണ്ടി വരുന്നത്. കൂടാതെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം എൽ പി ജി പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 29 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീംകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൌൺ ഹാളിലെത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീംകുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീംകുമാർ നർമ്മപ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. സലീംകുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും ഏറെ ജനപ്രിയവും മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സലീംകുമാർ സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. സലീംകുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചനം രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, PC വിഷ്ണുനാഥ്, സണ്ണി ജോസഫ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. കലാരംഗത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളായിരുന്നു സലീംകുമാർ എന്നും അദ്ദേഹത്തിന്റെ വിയോഗം വ്യക്തിപരമായും സമൂഹത്തിനാകെയും വലിയ നഷ്ടമാണെന്നും നടൻ ജഗദീഷ് അനുശോചിച്ചു. കലാരാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു സലീംകുമാർ എന്നും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ അദ്ദേഹം എന്നും ആർജവം കാണിച്ചിരുന്നതായും ശ്രീ ജഗദീഷ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു കലാകാരനായിരുന്നു സലീംകുമാർ. ഹാസ്യ നടനെന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ പരമാവധി ചിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ഗൗരവമുള്ള സീരിയസ് വേഷങ്ങൾ ലഭിക്കുമ്പോൾ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക മിഴിവ് പകരാനും അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടക്കാനും അദ്ദേഹം എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഞാൻ മറക്കുന്നില്ല. അതേ അവസരത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ എല്ലാ കാലത്തും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വളരെ വലിയ കലാകാരനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവസാന തീയതിക്ക് മുൻപ് അപേക്ഷകൾ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ബോർഡ് അറിയിച്ചു. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവ്രിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വവുമുള്ളതായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-നാണ് ഒന്നാം അലോട്ട്മെന്റ്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത ഉള്ളത്. മറ്റ് 7 ജില്ലകളിലും ശക്തമായ ഒറ്റപ്പെട്ട മഴ മുന്നറിയിപ്പുമായി മഞ്ഞ ജാഗ്രതയാണ്. തിങ്കളാഴ്ചയും സംസ്ഥാന വ്യാപകമായി മഴ തുടരും. ബേക്കൽ, കണ്ണൂർ, കാക്കനാട്, കോവളം അടക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ 15 mm വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ വ്യാപനം പത്തനംതിട്ട ജില്ലയിൽ വർദ്ധിക്കുന്നതായും വയോജനങ്ങൾ, ഗർഭിണികൾ, മറ്റു ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊപ്പം H1N1 രോഗബാധയുടെ സാധ്യതയും ഉയരുന്നതായാണ് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് പകരം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടണം. പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടെ 11 ഇടങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട്.

രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 475 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും കെ എൽ രാഹുലും സെഞ്ചുറി നേടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6-ാം കിരീടം ചൂടിയത്. മഹാകവി ഇടശ്ശേരിയുടെ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വയ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെ ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. പത്തനംതിട്ട കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ആലുവ സ്വദേശികളായ ഇവർ തമിഴ്നാട്ടിൽ സ്ഥിര താമസമാക്കിയവരാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 112,000 രൂപയും ഗ്രാമിന് 14,000 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റമാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കുവൈറ്റിലെയും ബഹ്റിനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീം കുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 7 സമതല ഭൂമികകളിലാണ്. 1494 ജൂൺ 7 ടോർദേസില്ലാസ് ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നു. 1654 ജൂൺ 7 മഹാനായ ലൂയി, സൂര്യരാജാവ് എന്നീ വിശേഷണങ്ങളുള്ള ലൂയി 14 കിരീടധാരണം ദേ നടക്കുന്നു. 1818 ജൂൺ 7 ആധുനിക ലോക ചിത്രകലയിലെ ആചാര്യ പ്രമുഖരിൽ ഒരാളായ പോൾ ഗോഗിൻ ലോക സാംസ്കാരിക തലസ്ഥാനമായ പാരീസിൽ ഭൂജാതനായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJ ശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJ ശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
1: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: NEET UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NDA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NDA വ്യക്തമാക്കി. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും ജൂൺ 7-നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭാ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഈ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൌൺ ഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
3: साइक्लिंग करने से आपकी हेल्थ अच्छी रहे. साइक्लिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइक्लिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइक्लिंग करेंगे तो मैं मानता हूं कि हमारी कई समस्या का समाधान होगा.
0: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശ പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്യ ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 2-ാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. KL രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അഗ്നിബോംബചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു.
4: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്ന് ആദ്യം അനാർക്കലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ, ആലാപനം കെ എസ് ഹരിശങ്കർ.

ചിത്രം കാസനോവ. രചനയും സംഗീതവും ഗൗരി ലക്ഷ്മി. ആലാപനം വിജയ് യേശുദാസും ശ്വേതാമോഹനും.

നീലത്താമര എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, ആലാപനം വി ശ്രീകുമാറും ശ്രേയ ഘോഷാലും.

ബയോസ്കോപ്പിലിനി കൈതപ്രം രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ആലാപനം ശങ്കർ മഹാദേവനും ശ്വേതാമോഹനും.

ചിത്രം ബിഗ് ബി. സംഗീതം അൽഫോൺസ്. രചന ജോബി തരകൻ. ആലാപനം അൽഫോൺസ് ജോസഫും മൃദുല വാര്യറും.

ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് നായർ രചന നിർവഹിച്ച് എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം നജീം അർഷാദ്.

ശങ്കർ മഹാദേവൻ ആലപിച്ച ഗാനമാണ് ബയോസ്കോപ്പിലിനി. ചിത്രം പുതിയ മുഖം. സംഗീതം ദീപക് ദേവ്. രചന കൈതപ്രം.

ബയോസ്കോപ്പിലിനി വിജയ് യേശുദാസും ശ്വേത മോഹനും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ബനാറസ്. സംഗീതം എം ജയചന്ദ്രൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: കരുണാസായി റേഡിയോ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഓടയിൽ നിന്ന് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം എൻ വസന്തകുമാരി.
2: ആയിടയ്ക്ക് ഒരു ദിവസം പപ്പു ചുമച്ച് ചുമച്ച് കുഴഞ്ഞു വീണു. കല്യാണിയും ലക്ഷ്മിയും കൂടി അയാളെ വൈദ്യരെടുത്തു കൊണ്ടുപോയി. പരിശോധിച്ചിട്ട് വൈദ്യർ കല്യാണി മാറ്റി നിർത്തി പറഞ്ഞു, പപ്പുവിന് ക്ഷയരോഗമാണ്. ക്ഷയം അക്കാലത്ത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമായിരുന്നില്ല. പപ്പുവിന് തന്റെ രോഗവിവരം നേരത്തെ അറിയാമായിരുന്നു. താനിനി അധികകാലം ജീവിച്ചിരിക്കില്ലെന്നും അയാൾക്കറിയാം. അതിൽ അയാൾക്ക് ഭയമില്ല. പക്ഷേ തന്റെ അനാരോഗ്യം അയാളെ വല്ലാതെ വിഷമിപ്പിച്ചു. എങ്കിലും ആശ്വാസം തോന്നുമ്പോൾ അയാൾ പണിക്ക് പോകാൻ. അങ്ങനെ ഒരു ദിവസം യാത്രക്കാരെയും കൊണ്ട് പോകും വഴി വണ്ടിയിൽ നിന്ന് കൈവിട്ടു. വണ്ടി പുറകോട്ട് മറർന്നു. യാത്രക്കാരൻ തലകുത്തി വീണു. അതിൽ പിന്നെ പപ്പുവിന്റെ റിക്ഷ കാണുന്നത് തന്നെ ആളുകൾക്ക് ഭയമായി. ആരും പപ്പുവിന്റെ റിക്ഷയിൽ കയറാതായി. വരുമാനം തീരെ നിലച്ചു. നിത്യ ചെലവിനുള്ള പണം പോലും ഇല്ലാതായി. അവസാനം അയാൾ ആ റിക്ഷ വിറ്റു. കല്യാണിയും ലക്ഷ്മിയും കൂടെ, അയ്യോ ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇതാ റിക്ഷ വിറ്റ കാശ. ഇതിൽ നിന്ന് ലക്ഷ്മിയുടെ ഫീസിനുള്ള പണം മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് കുറച്ചു ദിവസത്തെ ചെലവിന് തികയും. പിന്നോടുള്ള കാര്യം അപ്പോൾ നോക്കാം. ഞാൻ പട്ടണം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അന്ന് രാത്രിയിൽ പപ്പു തിരികെ വന്നപ്പോൾ വീട്ടിൽ ഒരാൾ കാത്തിരിക്കുന്നു. ലക്ഷ്മിക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകിയ ഗോപിനാഥൻ. ഗോപിക്കുഞ്ഞ് എപ്പോൾ വന്നു? അമ്മാവൻ എന്നെ അറിയുമോ? പിന്നില്ലേ, പോരാത്തതിന് ലക്ഷ്മി പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ വന്നത് എനിക്ക് അമ്മാവനോട് ഒരപേക്ഷയുമായിട്ടാണ്. അപേക്ഷയോ? എന്നോടോ? അതെ, എനിക്ക് ലക്ഷ്മിയെ ഇഷ്ടമാണ്. അമ്മാവൻ എനിക്കവളെ വിവാഹം ചെയ്ത് തരണം. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗോപിക്കുഞ്ഞനെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ടായി തന്നെ എന്റെ ലക്ഷ്മിയുടെ ഭാഗ്യം. എങ്കിലും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് വിവാഹം നടത്താം. പോരെ, മതി. ഗോപി യാത്ര പറഞ്ഞു പോയി. ലക്ഷ്മി സ്കൂൾ ഫൈനൽ പരീക്ഷ പാസായി. ഗോപി മാതാപിതാക്കളുമായി ആലോചിച്ച് ലക്ഷ്മിയുടെ അമ്മയോടും അമ്മാവനോടും അനുവാദം വാങ്ങി തന്റെ വീട്ടിൽ വെച്ച് വിവാഹം നടത്താൻ തീരുമാനിച്ചു.

റിക്ഷ വിട്ടെങ്കിലും പപ്പുന് വെറുതെ ഇരിക്കാനായില്ല. അയാൾ തൊണ്ടതല്ലി ചകിരി ഉണ്ടാക്കുന്ന ജോലി തുടങ്ങി. കല്യാണിയും ഒപ്പം കൂടി. അങ്ങനെ പിരിച്ചുണ്ടാക്കുന്ന കയർ അയാൾ പീടികകളിൽ കൊണ്ടുവിറ്റ് നിത്യ ചെലവുകൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം കയറുമായി പോകാനൊരുങ്ങിയ പപ്പുവിനോട് കല്യാണി തടഞ്ഞു. പിന്നെ ഇനി ഇങ്ങനെ ഈ കയറും കൊണ്ട് പോകുന്നത് ലക്ഷ്മിക്കും ഗോപിക്കും കുറച്ചിലാണ്. എന്ത് കുറച്ചില്? എനിക്ക് കുറച്ചിലൊന്നുമില്ല. അധ്വാനിക്കുന്നതിൽ എനിക്ക് അഭിമാനമാണ്. മരിക്കും വരെ ഞാനത് ചെയ്യും. പപ്പു ദേഷ്യത്തോടെ കയർ കെട്ടി തോളിലിട്ട് വേച്ച് വേച്ച് നടന്നു. അന്ന് രാത്രിയായപ്പോഴേക്കും കയർ വിറ്റ പണവുമായി അയാൾ തിരികെ വന്നു. ഒരു കടലാസ് പൊതി കല്യാണി ഏൽപ്പിച്ചു. ഇതാ. എന്താ ഇത്? കയറ് വിറ്റ കാശ്. ഞാൻ പറഞ്ഞില്ലേ ഇനി കയറും കൊണ്ട് ഇറങ്ങിപ്പോകരുതെന്ന്? മറ്റുള്ളവർക്ക് കുറച്ചിലുണ്ടാക്കാനായിട്ട് ഇറങ്ങിപ്പോയിട്ട് വന്നിരിക്കുന്നു. പപ്പുവിന്റെ

കല്യാണി മകളും കൂടി പപ്പുവിനെ കട്ടിലിൽ കൊണ്ടു കിടത്തി. മുഖത്ത് അല്പം വെള്ളം കുടഞ്ഞു. കുറച്ചു കഴിഞ്ഞ് പപ്പുവിന്റെ ബോധം വന്നു. ലക്ഷ്മി പപ്പുവിന് അരികിൽ ചെന്നിരുന്നു. അമ്മാവന് സുഖമില്ലാത്തത് കൊണ്ടല്ലേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്മാവൻ ഇനി വിശ്രമിക്കണം. ജീവിതം വിശ്രമിക്കാനുള്ളതല്ല കുഞ്ഞെ. അമ്മാവന്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കണം. അമ്മാവനോട് എനിക്ക് തീർത്താൽ തീരാത്ത കൃതജ്ഞതയുണ്ട്. കൃതജ്ഞത, അത് കാത്തുകിടക്കുന്ന ഒരു പട്ടിയല്ല ഞാൻ. പോ എന്റെ മുമ്പിൽ നിന്ന്. അതൊരാജ്ഞയായിരുന്നു. ലക്ഷ്മിക്ക് പിന്നെ ഒന്നും പറയാൻ ധൈര്യമുണ്ടായില്ല. അവൾ വിങ്ങിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി.

ലക്ഷ്മിയുടെ വിവാഹ ദിവസമെത്തി. ഭർതൃഗ്രഹത്തിൽ നിന്ന് കൊടുത്തയച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് അവൾ പപ്പുവിനരികിലെത്തി. പപ്പു വളരെ പ്രയാസപ്പെട്ട് കട്ടിലിന് എഴുന്നേറ്റിരുന്നു. അവിടെ ശിരസിൽ കൈവച്ചു. നിനക്ക് എല്ലാവിധ നന്മകളും വരും മുന്നേ. ലക്ഷ്മി ആ പാദങ്ങൾ തൊട്ട് വന്ദിച്ചു. അവിടെ കണ്ണുനീർ കൊണ്ട് ആ പാദങ്ങൾ കഴുകി. ലക്ഷ്മി അമ്മയും കൂട്ടി വിവാഹ പന്തലിലെത്തി. അല്പം കഴിഞ്ഞ് പപ്പുവും എത്തി. വധുവരന്മാർ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങി വിവാഹ വേദി.

0: സദ്യ കഴിഞ്ഞു. ആളുകളെല്ലാം പിരിഞ്ഞു. പപ്പുനെ അവിടെ എങ്ങും കണ്ടില്ല.
1: അമ്മേ,
0: അമ്മാവിനെവിടെ?
1: അവിടെ വല്ലോടും പതുങ്ങി നിൽക്കുകയായിരിക്കും.
0: അങ്ങനെ പതുങ്ങി നിൽക്കുന്ന ആളല്ല എന്റെ അമ്മാവൻ.
1: ലക്ഷ്മി വീണ്ടും പരിസരത്തെല്ലാം നോക്കി.
0: അവിടെ എങ്ങും കണ്ടില്ല. അമ്മേ, ചിലപ്പോൾ അമ്മാവൻ വീട്ടിൽ പോയതായിരിക്കും. പോയെങ്കിൽ പോട്ടെ, അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയാൽ കിടക്കുമോ?
1: അമ്മേ, ഒരു കാലത്ത് നമ്മളും അട്ടകളായിരുന്നു.
0: അമ്മാവനാ നമ്മളെ മനുഷ്യരാക്കിയതും. അമ്മ പഴയ കാര്യങ്ങളെല്ലാം മറന്നോ? ഇല്ല മോളെ, എന്തു പറഞ്ഞാലും കേക്കില്ല. വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ.
1: അമ്മേ,
0: ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അയ്യോ, അത് വേണ്ട. നിന്റെ ഭർത്താവ് എന്ത് വിചാരിക്കും? ഞാൻ പോകാം, പക്ഷെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും?
1: അമ്മയും അവിടെ നിൽക്കണം. നാളെ ഞാനും അദ്ദേഹവും കൂടി വന്ന് കൂട്ടിക്കൊണ്ടു പോരാം. കല്യാണി വീട്ടിലെത്തി.
0: നല്ല ആളാ. കല്യാണം കഴിഞ്ഞിട്ട് മോളോട് ഒരു വാക്കുപോലും പറയാതെ ഇങ്ങ് പോന്നു.
1: അവൾ അവിടെ വിഷമിച്ചിരിക്കുന്നു. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം.
0: കല്യാണി പൊയ്ക്കോ, ഞാൻ ഇവിടെ വിട്ടിനി എങ്ങോട്ടും ഇല്ല. അവൾക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനി എല്ലാത്തിനും അവൾക്കൊരാളില്ലേ,
1: പതുക്കെ അതെല്ലാം മാറിക്കോളും. കല്യാണി പിന്നെ ഒന്നും പറഞ്ഞില്ല.
0: നേരം സന്ധ്യയാകാറായി.
1: അല്ല,
0: നീ പോകുന്നില്ലേ? ഞാൻ എങ്ങനെ പോകും ഇവിടെ ഇങ്ങനെ ഒരാൾ കിടക്കുമ്പോൾ?
1: അതുമല്ല,
0: എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല.
1: പപ്പു ഒന്നും പറഞ്ഞില്ല.
0: നേരെ ഇരുട്ടി. എന്താ, നീ ഉറങ്ങുന്നതുമില്ലേ? ഞാൻ എങ്ങനെ ഉറങ്ങും? അവൾ എന്റെ മോളല്ലേ, അവളില്ലാതെ എനിക്ക് എങ്ങനെ ഉറക്കം വരും? പിന്നെ നീ എന്തിനാ ഇങ്ങ് പോന്നു? പോരാതെ എന്ത് ചെയ്യും? കല്യാണി വിഷമിച്ചു, കരഞ്ഞു കരഞ്ഞു ഉറക്കമായി. രാത്രി ഏറെ ഇരുട്ടി. പപ്പു സാവധാനം കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു.

ഈ സമയം ബംഗ്ലാവിന്റെ മുകളിലത്തെ നിലയിലുള്ള മണിയറയിൽ ഗോപിയുടെയും ലക്ഷ്മിയുടെയും പ്രഥമ രാത്രി, പ്രേമാർദ്രമായ രണ്ട് ഹൃദയങ്ങളുടെ സ്വച്ഛന്ദ സമ്മേളനം.

അർദ്ധരാത്രി കഴിഞ്ഞു. നവദമ്പതികൾ ഉറക്കമായി. ഉറക്കത്തിൽ ലക്ഷ്മി ഞെട്ടി ഉണർന്നു. അകലെ ഒരു ചുമ. അവൾ ഓടി വന്ന് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. താഴെ വിളക്കുകാലിൻ ചുവട്ടിൽ ഒരാൾ രൂപം. അവൾ പേടിച്ച് പിറകോട്ടോടി. അല്പം കഴിഞ്ഞ് വീണ്ടും ആ ചുമ. എന്റെ അമ്മാവൻ! അതെ, എന്റെ അമ്മാവൻ തന്നെ. അവൾ വീണ്ടും മുന്നോട്ട് കുതിച്ചു. പക്ഷേ ജനലിന്റെ ഇരുമ്പഴികളിൽ നെറ്റിയിടിച്ച് അവൾ പുറകോട്ട് വീണു. ആ സമയം പപ്പു ചുമച്ചുകൊണ്ട് വേച്ച് വേച്ച് നടന്ന് ഇരുളിൽ ചെന്ന് മറഞ്ഞു. അപ്പോഴും അങ്ങകലെ പപ്പു ചുമയ്ക്കുന്ന ശബ്ദം മാറ്റൊലി കൊണ്ടു.

0: പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന കഥ ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓടയിൽ നിന്ന് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം എൻ വസന്തകുമാരി.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സാപ്പ് ഗീതം. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ പാടിയയച്ച ഗാനങ്ങൾ കേൾക്കാം. വാട്സാപ്പ് ഗീതത്തിലൂടെ

വാട്സാപ്പ് ഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് സൗജിയ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഭാര്യ ഭർത്താവിനെ ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നിടത്ത്, ഭർത്താവ് ഭാര്യയെ ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നിടത്ത് കുടുംബത്തിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നു, കുറ്റപ്പെടുത്തലിന്റെ ഭാഷയുണ്ടാകുന്നു. എന്നിട്ടും കുടുംബം എന്നവകാശപ്പെടുന്നുവെങ്കിൽ അതിനെന്തോ ഒരു തകരാറുണ്ട്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം യാദൂൻ കെ ഭാരത് എന്ന ചിത്രത്തിനു വേണ്ടി രാഹുൽ ദേവ് വർമ്മൻ സംഗീതം നൽകി നജ്റു സുൽത്താൻപുരി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ആശാ ഭോസ്ലെയും മുഹമ്മദ് റഫിയും.

പർണീത എന്ന ചിത്രത്തിനു വേണ്ടി ശാന്തനു മൊയ്ത്ര സംഗീതം നൽകി. സ്വാനന്ദ് കിർക്കിറെ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും ശ്രേയ ഘോഷാലും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: വേണ്ടി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: അൻപത് എന്ന ചിത്രത്തിന് വേണ്ടി മദൻ മോഹൻ സംഗീതം നൽകി. രാജ മെഹദി അലിഖാൻ രചന നിർവഹിച്ച ഗാനം. ആലാപനം ലതാ മങ്കേഷ്കർ.

മസക്കലിയിൽ ഇനി അഗ്നിപത് എന്ന ചിത്രത്തിന് വേണ്ടി അജയ് അതുൽ സംഗീതം നൽകി അമിതാഭ് ഭട്ടാചാര്യ രചന നിർവഹിച്ച ഗാനം ആലാപനം സോനു നിഗം.

ചിത്രം ഓം ശാന്തിയോ, സംഗീതം വിശാൽ പട്ലാനിയും ശേഖറും ചേർന്ന്, രചന ജാവീദ് അക്തർ, ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും ശ്രേയാ ഘോഷാലും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: മനുഷ്യർ എന്ന ചിത്രത്തിന് വേണ്ടി ആനന്ദ് മിലിൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ലതാ മങ്കേഷ്കറും SP ബാലസുബ്രഹ്മണ്യവും ചേർന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: സനം തേരി കസം എന്ന ചിത്രത്തിന് വേണ്ടി ഹിമേഷ് റഷ്മിയ സംഗീതം നൽകിയ ഗാനം രചന നിർവഹിച്ചിരിക്കുന്നത് സമീർ അഞ്ചാനും ഹിമേഷ് റഷ്മിയും ചേർന്ന്. ആലാപനം അങ്കിത് തിവാരി, പാലക് മിച്ചൽ.

മസക്കലിയിൽ അടുത്തതായി ആജാനാച്ചിലേ എന്ന ചിത്രത്തിന് വേണ്ടി സലീം സുലൈമാൻ സംഗീതം നൽകിയ ഗാനം, രചന പീയുഷ് മിശ്ര, ആലപിച്ചിരിക്കുന്നത് സുനിതി ചൗഹാൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

വയനാടിന്റെ ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രമാണ് ബാണാസുരസാഗർ അണക്കെട്ട്. എന്നാൽ സഞ്ചാരികളുടെ ക്യാമറ കണ്ണുകൾക്ക് പിടികൊടുക്കാത്ത മറ്റൊരു ലോകം ആ നീല ജലാശയത്തിന് താഴെയുണ്ട്. അത് വികസനത്തിന്റെ പേരിൽ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയ തരിയോട് എന്ന പഴയ അങ്ങാടിയുടേതാണ്. അണക്കെട്ടിലെ വെള്ളം വറ്റുമ്പോൾ തെളിയുന്ന കൽത്തറകൾ കേവലം അവശിഷ്ടങ്ങളല്ല, മറിച്ച് ഒരു കാലത്ത് സജീവമായിരുന്ന ഒരു ജനതയുടെ പറിച്ചു നടപ്പെട്ട ജീവിതങ്ങളുടെ സ്മാരകങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുരസാഗർ. ഏഷ്യയിലെ തന്നെ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ വലിയ അണക്കെട്ട് എന്ന ഖ്യാതിയും ഇതിനുണ്ട്. കോൺക്രീറ്റ് മതിൽക്കെട്ടുകൾക്ക് പകരം വലിയ കല്ലുകളും മണ്ണും ഉപയോഗിച്ച് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നിർമ്മാണ രീതിയാണ് ഇതിന്. മഹാബലി ചക്രവർത്തിയുടെ പുത്രനായ ബാണാസുരൻ തപസ് ചെയ്ത ഇടമെന്ന് വിശ്വസിക്കപ്പെടുന്ന മലയുടെ താഴ്വാരത്തായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. 1979 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്കായാണ് ഈ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് നാം കാണുന്ന മനോഹരമായ റിസർവോയറിന് താഴെ 1980 വളരെ സജീവമായൊരു കമ്പോളമുണ്ടായിരുന്നു, തരിയോട് അങ്ങാടി. വീടുകളും സ്കൂളുകളും കടകളും ആരാധനാലയങ്ങളും നിറഞ്ഞ ഒരിടം. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വർണ്ണ ഖനനം നടത്തിയിരുന്ന പ്രദേശം കൂടിയായിരുന്നു ഇത്. വികസനത്തിന്റെ ഭാഗമായി അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ സ്വന്തം മണ്ണിൽ നിന്നും വേരറുക്കപ്പെട്ട മനുഷ്യർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട വീഥികളും കളിസ്ഥലങ്ങളും ജലസമാധി അടയുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. കഠിനമായ വേനലിൽ അണക്കെട്ടിലെ ജലനിരപ്പ് താഴുമ്പോൾ പഴയ വീടുകളുടെ തറകളും കിണറുകളും കൽവിളക്കുകളും പുറത്തേക്ക് തെളിയും. അതൊരു ഗോസ്റ്റ് ടൗൺ പോലെ തോന്നിക്കുമെങ്കിലും പഴയ തലമുറയ്ക്ക് അത് നോവുന്ന ഓർമ്മകളുടെ പുനർജനനമാണ്. ഈ വൈകാരിക ചരിത്രമാണ് തരിയോട് എന്ന പേരിൽ സിനിമകൾക്കും ഡോക്യുമെന്ററികൾക്കും പ്രമേയമായത്. മഴക്കാലത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ചുറ്റുമുള്ള കുന്നുകൾ വെള്ളത്താൽ ഒറ്റപ്പെടുകയും നിരവധി ചെറുദ്വീപുകൾ രൂപപ്പെടുകയും ചെയ്യും. ഈ കാഴ്ചയാണ് ബാണാസുരയെ ലോകപ്രശസ്തമാക്കുന്നത്. ചരിത്രത്തിന്റെ ഭാരത്തോടൊപ്പം തന്നെ പുതുയുഗത്തിന്റെ മാറ്റങ്ങളും ഇവിടെ ദൃശ്യമാണ്. KCB നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒഴുകുന്ന സൌരോർജ്ജ പാനലുകൾ ഇതിനുദാഹരണമാണ്. പുനരുപയോഗ ഊർജത്തിന്റെ കാര്യത്തിൽ കേരളം കൈവരിച്ച നേട്ടത്തിന്റെ പ്രതീകം കൂടിയാണ് ഇത്. ബാണാസുരസാഗറിലെ ഓരോ ഓളങ്ങൾക്കും

ൂടിന്റെ പഴയ കഥകൾ പറയാനുണ്ട്. അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അതൊരു സുന്ദരമായ കാഴ്ചയായിരിക്കാം. എന്നാൽ ആ ജലനിരപ്പിന് താഴെ പഴയൊരു നാടിന്റെ സ്പന്ദനമുണ്ട്. വികസനത്തിനുവേണ്ടി സ്വന്തം അസ്തിത്വം ബലികൊടുത്ത ഒരു ജനതയുടെ മൗനമായ സാന്നിധ്യമുണ്ട്. വെള്ളം വറ്റുമ്പോൾ തെളിയുന്നത് വെറും മണ്ണല്ല, മറിച്ച് പറിച്ചു നടപ്പെട്ട നൂറുകണക്കിന് ജീവിതങ്ങളുടെ നിലവിളികളാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് ലഹരിയുടെ ഒരു പ്രത്യേക വിഭാഗം ഹാലൂസിനോജൻസിനെ കുറിച്ച് കേൾക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ യാഥാർത്ഥ്യത്തെയും മിഥ്യാബോധത്തെയും വേർതിരിച്ചറിയാൻ കഴിയാതെയാക്കുന്ന ലഹരി മരുന്നുകളാണ് ഇവ. ഒരു മാന്ത്രിക ലോകത്തിലേക്കുള്ള വഴി എന്നൊക്കെ പലരും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഇത് ഭീകരമായ മാനസിക പ്രശ്നങ്ങളുടെയും അപകടങ്ങളുടെയും ഒരു ലോകമാണ്. എന്താണ് ഹാലൂസിനോജൻസ്? അവയെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ മരുന്നുകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വരുത്തുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഹാലൂസിനോജൻസ് എന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ലഹരി മരുന്നുകളാണ്. കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അത് പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. ഇത് കഴിക്കുന്ന ഒരാൾക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കാനും ഇല്ലാത്ത രൂപങ്ങൾ കാണാനും താൻ പറക്കുന്നതായി തോന്നാനും സാധ്യതയുണ്ട്. ഇവ പല രൂപങ്ങളിൽ ലഭ്യമാണ്. ഏറ്റവും സാധാരണമായ ചില ഹാലൂസിനോജൻസ് ഇവയാണ്. ഒന്ന്, LSD. ഏറ്റവും ശക്തമായ ഒരു ഹാലൂസിനോജനാണിത്. കടലാസ് കഷ്ണങ്ങളിലോ ഗുളികകളിലോ ദ്രാവകമായോ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ചെറിയൊരളവ് പോലും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മിഥ്യാബോധത്തിന് കാരണമാകും. സിലോലോസൈബിൻ. ഇത് മാജിക് മഷ്റൂംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുതരം കൂണിൽ നിന്ന് ലഭിക്കുന്ന മയക്കുമരുന്നാണ്. ഇത് കഴിക്കുമ്പോഴും കടുത്ത മിഥ്യാബോധം ഉണ്ടാകുന്നു. എക്സ്റ്റസി അഥവാ MDMA. ഇതൊരു ഉത്തേജക മരുന്നായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ഇതിന് ഹാലൂസിനോജനിക് സ്വഭാവവുമുണ്ട്. മിഥ്യാബോധത്തിന്റെ അപകടകരമായ ലോകം. ഹാലൂസിനോജൻസ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് യാഥാർത്ഥ്യബോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇത് വളരെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. ഒന്ന്, അപകട സാധ്യത. മിഥ്യാബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് റോഡ് മുറിച്ചു കടക്കുക, ഉയരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് താഴേക്ക് ചാടുക, വാഹനങ്ങൾ ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. ഇവർ അപകടകരമായ രീതിയിൽ പെരുമാറാൻ സാധ്യതയുണ്ട്. രണ്ട്, ശാരീരിക ദോഷങ്ങൾ. ഈ മരുന്നുകൾ ഹൃദയമിടിപ്പ് കൂട്ടുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും ചെയ്യും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാവാം. കൂടാതെ മനംപിരട്ടൽ, ഛർദി, പേശികളുടെ നിയന്ത്രണം നഷ്ടപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാവാം. മൂന്ന്, ബാഡ് ട്രിപ്പ്. എല്ലാ മിഥ്യാബോധ അനുഭവങ്ങളും സന്തോഷകരമായിരിക്കില്ല. ചിലപ്പോൾ ഭീകരമായ കാഴ്ചകളും പേടിപ്പെടുത്തുന്ന ചിന്തകളും ഉണ്ടാകാം. ഈ അവസ്ഥയെയാണ് ബാഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതൊരാളിൽ കടുത്ത ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കും. നാല്, അനുഭവങ്ങൾ തിരികെ വരുന്നു, അതായത് ഫ്ലാഷ് ബാക്സ്. ഹാലൂസിനോജൻസ് ഉപയോഗിച്ച ഒരാൾക്ക് പിന്നീട് സാധാരണ ജീവിതത്തിൽ പോലും ലഹരി ഉപയോഗിക്കാതെ തന്നെ പഴയ മിഥ്യാബോധാനുഭവങ്ങൾ തിരികെ വരാൻ സാധ്യതയുണ്ട്. ഇത് ആ വ്യക്തിയെ മാനസികമായി തളർത്തും. മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത് എങ്ങനെ? ഹാലൂസിനോജൻസ് മാനസികാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ്. ഒന്ന്, ഭ്രാന്തും മാനസിക രോഗങ്ങളും. ഹാലൂസിനോജൻസ് പതിവായി ഉപയോഗിക്കുന്നത് ഭ്രാന്ത്, ചിത്തഭ്രമം അഥവാ സ്കിസോഫ്രീനിയ തുടങ്ങിയ ഗുരുതരമായ മാനസിക രോഗങ്ങൾക്ക് കാരണമാവാം. രണ്ട്, ആസക്തി അഥവാ അഡിക്ഷൻ. ഈ മരുന്നുകൾക്ക് ശാരീരികമായ അടിമത്തം ഉണ്ടാക്കുന്നില്ലെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇവ മനസ്സിനെ എളുപ്പത്തിൽ അടിമപ്പെടുത്തും. ലഹരിയുടെ ആ അനുഭവം വീണ്ടും ലഭിക്കാൻ വേണ്ടി പലരും ഇത് തുടർച്ചയായി ഉപയോഗിക്കുന്നു. മൂന്ന്, വിഷാദവും ഉത്കണ്ഠയും. ലഹരിയുടെ സ്വാധീനം കഴിയുമ്പോൾ കടുത്ത വിഷാദവും ഉത്കണ്ഠയും അനുഭവപ്പെടാം. നാല്, സാമൂഹികമായ ഒറ്റപ്പെടൽ. ഈ മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് സാധാരണ ലോകവുമായി ബന്ധമില്ലാത്തതായി തീരും. ഇതവരെ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഹാലൂസിനോജൻസ് ഒരു നിമിഷത്തെ രസത്തിനായുള്ള മരുന്നുകളല്ല. അതൊരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങൾക്ക് കാരണമാവാം. യഥാർത്ഥ സന്തോഷം കണ്ടെത്തേണ്ടത് കലയിലും കളികളിലുമാണ്, അല്ലാതെ മിഥ്യാബോധത്തിന്റെ ലോകത്തിലല്ല. ഈ പരിപാടി കേൾക്കുന്ന ഓരോ വ്യക്തിയും ഈ വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കണം. ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ പിന്തുണ നൽകുക. ശരിയായ ചികിത്സയും കൌൺസിലിംഗും നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക.
1: ലഹരിക്കെതിരെ അവതരണം ഗായത്രി ദേവി.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ ഒരേപോലെയാണ്. തൊട്ടാൽ മാത്രമേ ഉള്ളിലെ തണുപ്പും ഉള്ളിലെരിയുന്ന തീക്കനലും തിരിച്ചറിയാനാവൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ആരെയും അടുത്തറിയണം, ഹൃദയം തൊട്ട് അനുഭവിച്ചറിയണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇന്നാദ്യം നേരം എന്ന ചിത്രത്തിന് വേണ്ടി രാജേഷ് മുരുകേശൻ സംഗീതം നൽകി, വേൽമുരുകൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം രഞ്ജിത് ഗോവിന്ദ്.

എൻറൻറും പുന്നകൈ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, ശ്രേയാ ഘോഷാൽ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ഹാരിസ് ജയരാജ്, രചന താമരൈ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
0: തമിഴകത്തിൽ ഇനി താമരൈ രചന നിർവഹിച്ച് ജെയിംസ് വസന്തൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം SP ബാലസുബ്രഹ്മണ്യം, KS ചിത്ര.

ചിത്രം 3. സംഗീതം അനിരുദ്ധ് രവിചന്ദർ. രചന ഐശ്വര്യ ആർ ധനുഷ്. ആലാപനം അജേഷ് അശോക്, അനിരുദ്ധ്.

നീതി മോഹനും അനിരുദ് രവിചന്ദറും നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന് വേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം അനിരുദ് രവിചന്ദർ, രചന താമരൈ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

നാ മുത്തുകുമാർ രചന നിർവഹിച്ച്, നിവാസ് കെ പ്രസന്ന സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം സേതുപതി. ആലാപനം കെ എസ് ചിത്ര, ശ്രീരാം പാർത്ഥസാരഥി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ
2: വിവേക് രചന നിർവഹിച്ച് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ആലാപനം സിയാൻ റോൾഡൻ, പത്മാലത. ചിത്രം ഒരു നാൾ കൂത്ത്.

തമിഴകത്തിലിനി ഭൈരവ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം സന്തോഷ് നാരായണൻ, രചന വൈരമുത്തു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ?
1: സീറോ.
0: ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ദാഹത്തിന് വെള്ളം ശേഖരിച്ച് സൂക്ഷിക്കണം, പാചകത്തിനും കരുതണം. പക്ഷേ അത് വെറും പച്ചമണ്ണ് കൊണ്ട് ഉരുട്ടിയെടുത്ത ഒരു കുടത്തിലായാലോ? കർമ്മശക്തി എന്നാൽ അത് ചെയ്യുന്നവന്റെ മനക്കരുത്തു തന്നെ. മനോദാർഢ്യമില്ലാത്തവന് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. മറ്റു ബലങ്ങളൊന്നും ഇതിന് തുല്യം നിൽക്കുന്നില്ല. വിവേകശാലികൾ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതെ പഴുതുകളെല്ലാം അടയ്ക്കുന്നു. ചെയ്യുന്ന കർമ്മങ്ങളുടെ സ്വഭാവം കഴിയുന്നതും രഹസ്യമാക്കി വെക്കുന്നതാണ് ബുദ്ധി. അവസാന ഘട്ടത്തിലെ അത് പുറത്തറിയാവൂ, അവിടെയാണ് പൗരുഷത്തിന്റെ മിടുക്ക്. അത്തരം കർമ്മങ്ങളെക്കുറിച്ച് ആദ്യമേ പുറത്തറിയാനിടയായാൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ നിരന്തരം അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതെല്ലാം ഒരാളിന്റെ കർമ്മശേഷിയെ തളർത്തുകയേയുള്ളൂ. ഇന്ന കാര്യം ഇന്ന വിധത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ആർക്കും എളുപ്പത്തിൽ പറയാൻ സാധിക്കും. എന്നാൽ പറയുന്നതുപോലെ അത്ര എളുപ്പം അത് ചെയ്യാൻ ആർക്കും കഴിയുന്നുമില്ല. വെറുതെ വീമ്പിളക്കുക എന്നത് ലോക സ്വഭാവമാണല്ലോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 7-ന്റെ സമതല ഭൂമികകളിലാണ്. 1494 ജൂൺ 7 ടോർദേസില്ലാസ് ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നു. 1654 ജൂൺ 7 മഹാനായ ലൂയി, സൂര്യരാജാവ് എന്നീ വിശേഷണങ്ങളുള്ള ലൂയി 14-ന്റെ കിരീടധാരണം ദേ നടക്കുന്നു. 1818 ജൂൺ 7 ആധുനിക ലോക ചിത്രകലയിലെ ആചാര്യ പ്രമുഖരിൽ ഒരാളായ പോൾ ഗോഗിൻ ലോക സാംസ്കാരിക തലസ്ഥാനമായ പാരീസിൽ ഭൂജാതനായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീം കുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, എം പിമാരായ ഹൈബി ഈഡൻ, കെ സി വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീം കുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീം കുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
1: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീംകുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീംകുമാർ. അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതരെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
0: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. പ്രാദേശിക സമയം 3 മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രിയവ കിരീടം അണിഞ്ഞിരുന്നു. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: ശാസ്ത്ര കൗതുകം.
1: പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് അടുത്തിടെ കണ്ടെത്തിയ കോസ്മിക് വൈൻ എന്ന ഭീമാകാരമായ ഘടന ജ്യോതിശാസ്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. 20 ഗാലക്സികൾ ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തെടുക്കപ്പെട്ട ഈ പ്രതിഭാസം പ്രപഞ്ചത്തിന്റെ പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ പല നിഗമനങ്ങളെയും തിരുത്തുന്നതാണ്. വാതകങ്ങളും ഗാലക്സികളും ചേർന്ന ഒരു കൂറ്റൻ ശൃംഖലയാണിത്. ഏകദേശം 1.3 കോടി പ്രകാശവർഷം നീളമുള്ള ഈ ഘടനയിൽ 20 ഗാലക്സികൾ പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഇതിനെ ഒരു കോസ്മിക് ഫിലമെന്റ് എന്ന് വിളിക്കാം. പ്രപഞ്ചത്തിലെ ഗാലക്സികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അദൃശ്യമായ നൂലുകളാൽ ബന്ധിക്കപ്പെട്ട ഒരു വലിയ വലക്കണ്ണി പോലെയാണ് നിലനിൽക്കുന്നത് എന്ന സിദ്ധാന്തത്തിന് വലിയൊരു തെളിവാണ് ഈ കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ

0: രൂപീകരണം നിലച്ച അവസ്ഥയിലാണ്. ഇത്രയും നേരത്തെ ഗാലക്സികൾ എങ്ങനെ വൃത്തമായി എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ ഗാലക്സികൾ തമ്മിലുള്ള കൂട്ടിയിടികളോ അല്ലെങ്കിൽ അവയുടെ കേന്ദ്രത്തിലുള്ള ബ്ലാക്ക് ഹോളുകളുടെ പ്രവർത്തനമോ ആകാം ഇതിന് കാരണമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. പ്രപഞ്ചത്തിന്റെ തുടക്കകാലത്ത് ഗാലക്സികൾ എങ്ങനെയാണ് കൂടിച്ചേരുന്നതെന്നും അവയെങ്ങനെയാണ് വലിയ ഗാലക്സി ക്ലസ്റ്ററുകളായി മാറുന്നതെന്നും മനസ്സിലാക്കാൻ കോസ്മിക് വൈൻ സഹായിക്കും. ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ ഇൻഫ്രാറെഡ് കണ്ണുകൾക്ക് മാത്രമേ ഇത്രയും ദൂരെയുള്ള മങ്ങിയ പ്രകാശം തിരിച്ചറിയാൻ സാധിക്കൂ. നമ്മുടെ പ്രപഞ്ചം നാം വിചാരിച്ചതിനേക്കാൾ വളരെ വേഗത്തിൽ വളരുകയും സങ്കീർണമായ ഘടനകൾ രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന് കോസ്മിക് വൈൻ തെളിയിക്കുന്നു. ആകാശത്തിലെ ഈ വള്ളി പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്കുള്ള പുതിയൊരു വാതിലാണ് തുറന്നിടുന്നത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: കരയുന്നവരെ ആശ്വസിപ്പിക്കണോ അതോ കരയാൻ അനുവദിക്കണോ? വിഖ്യാത ബയോകെമിസ്റ്റ് വില്യം എച്ച് ഫ്രേ രണ്ടാമൻ നടത്തിയ പഠനങ്ങൾ കണ്ണുനീരിന്റെ രസതന്ത്രത്തെക്കുറിച്ച് വിപ്ലവകരമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയത്. വികാരങ്ങൾ മൂലമുണ്ടാകുന്ന കണ്ണുനീർ കേവലം ഉപ്പുവെള്ളമല്ല, മറിച്ച് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള ഒരു ഉപാധിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. നമ്മുടെ കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ എപ്പോഴെങ്കിലും വെറും ഉപ്പുവെള്ളമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. നാം കരയുമ്പോൾ പുറത്തുവരുന്ന കണ്ണുനീർ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനും മനസ്സിനെ ശാന്തമാക്കാനുമുള്ള പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു ഔഷധമാണ്. ബയോകെമിസ്റ്റ് വില്യം എച്ച് ഫ്രേയുടെ പഠനങ്ങൾ പ്രകാരം കണ്ണിൽ പൊടി പോകുമ്പോൾ വരുന്ന കണ്ണുനീരും സങ്കടം വരുമ്പോൾ വരുന്ന കണ്ണുനീരും രാസപരമായി വ്യത്യസ്തമാണ്. പൊടിയെ പുറന്തള്ളാൻ വരുന്ന കണ്ണുനീരിൽ 98% വെള്ളമാണെങ്കിൽ വികാരങ്ങൾ മൂലമുണ്ടാകുന്ന കണ്ണുനീർ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളെ പുറന്തള്ളാനുള്ള ഒരു വിസർജന പ്രക്രിയയാണ്. നാം കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുമ്പോൾ ശരീരത്തിൽ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, പ്രൊലാക്ടിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി അടിഞ്ഞുകൂടുന്നു. ഈ ഹോർമോണുകൾ ശരീരത്തിൽ തന്നെ നിൽക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ നാം മനസ്സ് തുറന്ന് കരയുമ്പോൾ ഈ രാസവസ്തുക്കൾ കണ്ണുനീരിലൂടെ പുറത്തേക്കൊഴുകിപ്പോകുന്നു. ഇതൊരു തരം വിഷമുക്തമാക്കൽ പ്രക്രിയയാണ്. കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ആശ്വാസത്തിന് പിന്നിലെ പ്രധാന കാരണവും ഈ ഹോർമോണുകളുടെ പുറന്തള്ളലാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൂസിൻ എൻകഫാലിൻ എന്ന പ്രകൃതിദത്തമായ എൻഡോഫിൻ ഒരു മികച്ച വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നു. ഇത് ശരീരത്തിലെ വേദന കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു. കൂടാതെ ദീർഘനേരം കരയുന്നത് തലച്ചോറിൽ ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ തുടങ്ങിയ ഫീൽ ഗുഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നു. ഈ ഹോർമോണുകൾ ശാരീരികവും മാനസികവുമായ വേദനകളെ ലഘൂകരിക്കുകയും നമുക്ക് സുരക്ഷിത ബോധവും സമാധാനവും നൽകുകയും ചെയ്യുന്നു. കരച്ചിൽ എന്നത് സത്യത്തിൽ ശരീരത്തിന്റെ ഒരു ഫിസിയോളജിക്കൽ റീസെറ്റാണ്. കരഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹത്തിലെ പാരാസിമ്പതറ്റിക് വിഭാഗം സജീവമാകുന്നു. ഇത് സമ്മർദ്ദം മൂലം വർദ്ധിച്ച ഹൃദയമിടിപ്പിനെയും ശ്വസനഗതിയെയും സാവധാനത്തിലാക്കുന്നു. അമേരിക്കൻ അക്കാദമി ഓഫ് ഒഫ്താൽമോളജിയുടെ നിരീക്ഷണമനുസരിച്ച് ഈ പ്രക്രിയ ശരീരത്തെ വീണ്ടും സന്തുലിതമായൊരവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ കരച്ചിൽ എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ആരോഗ്യത്തിലേക്കുള്ള ഒരു പാലമാണ്. സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കരയാതിരിക്കുന്നത് ശരീരത്തിന് ദോഷം ചെയ്യും. കരച്ചിൽ അടക്കിപ്പിടിക്കുന്നത് സ്ട്രെസ് ഹോർമോണുകൾ ഉള്ളിൽ തന്നെ തുടരാൻ കാരണമാവുകയും അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും ഹൃദ്രോഗങ്ങളിലേക്കും നയിച്ചേക്കാം. മനസ്സ് തുറന്ന് കരയുന്നത് നമ്മുടെ വൈകാരികമായ പിരിമുറക്കം കുറയ്ക്കുക മാത്രമല്ല, കാഴ്ചയെ തെളിച്ചമുള്ളതാക്കാനും കണ്ണുകളെ ഈർപ്പമുള്ളതാക്കാനും സഹായിക്കും. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഈ സുരക്ഷാ കവചത്തെ സ്നേഹത്തോടെ വേണം നാം കാണാൻ. ഓരോ കണ്ണുനീർത്തുള്ളിയും നിങ്ങളുടെ ഉള്ളിലെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാനുള്ള ശ്രമമാണ്. സങ്കടം വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കരഞ്ഞു തീർത്ത ഓരോ രാത്രിക്ക് ശേഷവും പുതിയൊരു പ്രഭാതം കൂടുതൽ തെളിച്ചമുള്ളതാകുന്നത് അതുകൊണ്ടാണ്. ശാസ്ത്രം നൽകുന്ന ഈ അറിവുകൾ നമ്മുടെ വികാരങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കട്ടെ. സമാധാനം എന്നത് കണ്ണുനീരില്ലാത്ത ജീവിതമല്ല, മറിച്ച് കണ്ണുനീരിലൂടെ സമാധാനം കണ്ടെത്താനുള്ള കഴിവാണെന്നാണ്. വികാരങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അത് നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും. ഈ ജൈവ വിസ്മയത്തെ സ്നേഹത്തോടും കരുതലോടെയും നമുക്ക് നോക്കിക്കാണാം. അറിവിലൂടെയും തിരിച്ചറിവിലൂടെയും കൂടുതൽ സന്തുലിതമായൊരു ജീവിതം നമുക്ക് പടുത്തുയർത്താം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മനുഷ്യർ ചിന്തിക്കുന്നിടത്തോളം അവർ തമ്മിൽ വൈവിധ്യമുണ്ടാകും. ഈ വിവിധത്വമാണ് ജീവിത ലക്ഷണം. അതുണ്ടായിരിക്കണം. എത്ര മനുഷ്യരുണ്ടോ അത്രയും വിവിധത്വവും ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായാലേ സർഗാത്മകതയും ക്രിയാത്മകതയും പൂവണിയുകയുള്ളൂ. അത് നശിപ്പിച്ച് എല്ലാവരും ഒരുപോലെയാകണമെന്ന് വാശി പിടിച്ചതായിരുന്നു ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ പരാജയം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാനിസ്ഥാൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ചേരുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് BSFന്റെ ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമിരേഖകൾ പരിശോധിക്കണമെന്നും മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. പ്രിയ നടൻ സലീംകുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഭൌതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും വീട്ടുവളപ്പിൽ

0: ിലും ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഡ്മിഷൻ .vhscportal.kerala.gov.in ഫലം ലഭ്യമാകുക. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും പാസ്വേഡും നൽകി പരിശോധിക്കാം. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. രാജ്യത്ത് സമഗ്ര ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
1: ഭാരത് കെ ഹർ നാഗരിക് കെ ലിയേ ഹം ഏക് യുനീക് ഡിജിറ്റൽ ID ക്രിയേറ്റ് കർ രേ ഹേ ജിസേ ഹം ആഭാ ID കേത്തേ ഹേ. ഹമാരി കോശിശ് ഹേ കി ജിത്നേ ഹോസ്പിറ്റൽസ് ഹേ, ഫാർമസീസ് ഹേ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഹേ, ഉൻകി ഭി രജിസ്ട്രി ഹം തയ്യാർ കർ രേ ഹേ. തോ യേ ബഹുത് ബഡാ ഏക് ഇക്കോസിസ്റ്റം ബൻ റഹാ ഹേ ജിസ്മേ ആം നാഗരിക് കെ ലിയേ ഔർ യഹാ തക് കി ഹെൽത്ത് പ്രൊഫഷണൽസ് കെ ലിയേ ഔർ സ്വാസ്ഥ്യ ക്ഷേത്ര സേ ജുഡേ ഹുവേ സഭി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കെ ലിയേ യേ ബഹുത് ഹി ട്രാൻസ്പെറന്റ് ഔർ സുവിധാജനക് ഔർ ടൈം സേവിംഗ് ഹോനേ ജാ റഹാ ഹേ.
0: അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാകുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ്വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച മേജർ അഭിലാഷ ബരാക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മേജർ അഭിലാഷ ബരാക്കിന്റെ മാതൃകാപരമായ സേവനത്തിനും UN സമാധാന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നൽകിയ ദീർഘകാല സംഭാവനയ്ക്കുമുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ അവസരങ്ങൾ, നവീകരണം, ആത്മവിശ്വാസം എന്നിവയാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രമാക്കി മാറ്റിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് പ്രധാന നയം മാറ്റത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വൃത്തിഹീനമായ ഹോട്ടലുകളും തട്ടുകടകളും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മലയോര മേഖലകളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ വിലക്ക്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അടിയന്തര നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ്, RTO, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ചുമതല നൽകി. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, മാഹി, പശ്ചിമബംഗാൾ, കൊങ്കൺ, ഗോവ, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ. 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. നിലവിൽ 451 റൺ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ഭീഷണിയിലാണ്. ചണ്ഡീഗഡിലാണ് മത്സരം. സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂടുതൽ യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ ഈ വിജയം കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിയും ഏറ്റുമുട്ടുന്നു. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം നേടി. മംഗോളിയയിൽ നടക്കുന്ന ഉലാൻബാത്തർ ഓപ്പണിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ജോലിക്കായി എത്തി ഗൾഫിൽ കുടുങ്ങിയ ഒഡീഷ സ്വദേശിനിയെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിലെത്തിച്ചു. 2022 മുതൽ UAE ജോലി ചെയ്തിരുന്ന ഹസ്ത മഹാനന്ദയെയാണ് മടക്കിയെത്തിച്ചത്. 3 വർഷമായി ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലായ ബന്ധുക്കൾ അധികൃതരെ സമീപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉന്നതതല സംഘം നാളെ അസം സന്ദർശിക്കും. പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗാ കേന്ദ്രം 2026 എന്ന പേരിൽ സംസ്ഥാന വ്യാപക പ്രചാരണം ആരംഭിച്ചു. ഈ മാസം 21-ന് അമരാവതിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിൽ 14 ദിവസത്തെ പരിപാടിക്ക് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം അനാർക്കലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ, ആലാപനം കെ എസ് ഹരിശങ്കർ.

നീലത്താമര എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, ആലാപനം വി ശ്രീകുമാറും ശ്രേയ ഘോഷാലും.

ബയോസ്കോപ്പിലിനി കൈതപ്രം രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ആലാപനം ശങ്കർ മഹാദേവനും ശ്വേതാമോ.

ചിത്രം ബിഗ് ബി. സംഗീതം അൽഫോൺസ്. രചന ജോബി തരകൻ. ആലാപനം അൽഫോൺസ് ജോസഫും മൃദുല വാര്യറും.

ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് നായർ രചന നിർവഹിച്ച് എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം നജീം അർഷാദ്.

ശങ്കർ മഹാദേവൻ ആലപിച്ച ഗാനമാണ് ബയോസ്കോപ്പിലിനി. ചിത്രം പുതിയ മുഖം. സംഗീതം ദീപക് ദേവ്. രചന കൈതപ്രം.

കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ദേബ് ജോയ് മിശ്ര സംഗീതം നൽകി. വയലാർ ശരത്ചന്ദ്ര വർമ്മ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം മധു ബാലകൃഷ്ണൻ.

ബയോസ്കോപ്പിലിനി വിജയ് യേശുദാസും ശ്വേത മോഹനും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ബനാറസ്. സംഗീതം എം ജയചന്ദ്രൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയെ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് NG സോമനെ കുറിച്ച് കേൾക്കാം. മനുഷ്യന് പല ഇഷ്ടങ്ങളും ഉണ്ടാവും, പലപ്പോഴും അവ തരംതിരിക്കാറില്ല. എന്നാൽ മണ്ണടിപ്പറമ്പിലെ പൂമുഖത്ത് ഒരാളുടെ 10 ഇഷ്ടങ്ങൾ രേഖപ്പെടുത്തിയ കടലാസ് താള് ചില്ലിട്ട് വച്ചിരിക്കുന്നു. ഇഷ്ടങ്ങൾ താഴെ താഴെ എഴുതിയിരിക്കുന്നു. അയാളുടെ പേരാണ് NG സോമൻ. ഇഷ്ടങ്ങളുടെ പട്ടിക ഏതാണ്ട് ഇങ്ങനെയാണ്. സ്വന്തം നാട്ടിലെ പുഴക്കരയിലുള്ള വെൺപാല കദളിമംഗലം ക്ഷേത്രത്തിലെ സന്ധ്യാസമയ ദർശനമാണ് ഏറ്റവും ഇഷ്ടം. മക്കൾക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കുന്നത് ഇഷ്ടം. എല്ലാം കൊച്ചു കൊച്ചിഷ്ടങ്ങൾ. ജീവിതവും അങ്ങനെ ഏറ്റവും ലളിതമായി നയിച്ച ആളായിരുന്നു MG സോമൻ. നാടകത്തിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച് ചലച്ചിത്രത്തിലെത്തി തന്റേതായ സംഭാഷണ ശൈലിയിലൂടെയും അഭിനയ പാടവത്തിലൂടെയും പാദമുദ്രകൾ പതിപ്പിച്ച അഭിനേതാവായിരുന്നു MG സോമൻ. വ്യോമസേനയിൽ 10 വർഷത്തെ ഔദ്യോഗിക ജീവിതം. കൃഷിപ്പണി ചെയ്യാനെന്ന വ്യാജേന ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി നേരെ പോയത് നാടകത്തിന്റെ തട്ടകത്തിലേക്കായിരുന്നു. കലയെയും ജീവിതത്തെയും അത്യധികം സ്നേഹിച്ച വ്യക്തിത്വം. സ്ക്രീൻ പ്രസൻസും ഡയലോഗ് പ്രസന്റേഷനും കൊണ്ട് MG സോമൻ മലയാള ചലച്ചിത്രത്തിൽ തന്റേതായ ഇടം കണ്ടെത്തി.

0: നെടുനീളൻ ഡയലോഗുകളായിരുന്നു ലേലം എന്ന ചലച്ചിത്രത്തിലുണ്ടായിരുന്നത്. എന്നാലും നേരാ തിരുമേനി എന്ന് സോമൻ പറയുന്നത് തിരുമേനിയോട് മാത്രമായിരുന്നില്ല, കാഴ്ചക്കാരായ നമ്മളോടെല്ലാവരോടുമായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രയോഗം കാലം ഇത്ര കഴിഞ്ഞിട്ടും നമ്മളുടെ മനോതലങ്ങളിൽ നിന്ന് മാഞ്ഞുപോകാത്തത്. ലേലം ഹിറ്റായി ഓടുമ്പോൾ എം ജി സോമൻ കൊച്ചിയിൽ ആശുപത്രി കിടക്കയിലാണ്. ജനാല തുറന്നാൽ കാണാവുന്ന ദൂരത്തിലെ മതിലിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററുകളിൽ 10ാം വാരമെന്ന് വലിയ അക്ഷരങ്ങളിൽ അച്ചടിച്ചിരിക്കുന്നത് കാണാം. അത് ഭാര്യ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആനക്കാട്ടിൽ ഈപ്പച്ചൻ പറഞ്ഞു അത്രേ, നേരാടി, ലേലം 100 കടക്കും. ശരിക്കും ലേലമെന്ന ചലച്ചിത്രം എം ജി സോമന്റേതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിരവധി കഥാപാത്രങ്ങൾ എം ജി സോമന് വേറെ ഉണ്ടെങ്കിലും ലേലത്തിലെ ആനക്കാട്ടിലെ ഈപ്പച്ചൻ ജീവസുറ്റ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്.
1: ഒറ്റപ്ലാമൂട്ടി ശോശ, അതായത് ഈ നിൽക്കുന്ന കുന്നേലൗത കുട്ടിയുടെ കെട്ടി ഉടതള്ള തിരുമേനി ഈ കുപ്പായം ഇട്ടുപോയെങ്കിലും അവരിപ്പോഴും അവിടുത്തേക്ക് കൂടെ പറഞ്ഞ പെങ്ങള് തന്നെ അല്ലയോ.
2: ഈപ്പച്ചൻ, സമുദായത്തിൽ രണ്ട് പ്രമാണിമാര് തമ്മില് സ്പർദ്ധ വേണ്ടെന്ന് ഞാൻ കരുതിയുള്ളൂ. എടോ, ഈ കുപ്പായത്തിന്റെ മഹിമ അറിയണമെങ്കിൽ കള്ളും കള്ളച്ചാരവും വിറ്റുകിട്ടുന്ന പണം കൊണ്ട് കണ്ട പിച്ചക്കാർക്ക് വെച്ചുടമ്പി നാട്ടുകാരുടെ മുമ്പ് ചെലിഞ്ഞാ പോരാ. ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം, ജനുസ് വേണം, കുടുംബ മഹത്വം വേണം, കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷരാഭ്യാസമെങ്കിലും വേണം. യു ആർ ബട്ട് ടു ഇറവറന്റ് ആൻഡ് ഔട്ട് സ്പോക്കൺ.
3: നേരാ തിരുമിനി, ഈപ്പച്ചൻ പള്ളിക്കുടത്ത് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കഴിമരത്തെ അപ്പന്റെ ശവമിറക്കി ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മന്റെ 10ാമത്തെ പിറന്നാളാ. പനമ്പായെ പൊതിഞ്ഞു കെട്ടി 3ാം പക്കം എന്റെ അപ്പനെ പള്ളിമുറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളക്കുക തിരുമേനി. ദേണ്ടി ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന്ന് വഴിയുന്നു. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ടായി ഇതുപോലത്തെ കുപ്പായം ഇട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ടാറ്റത് എടുത്ത് തെമ്മാടിക്കുഴി കൊണ്ട് തള്ളിക്കോളാൻ. അന്യം വേർക്കുന്ന കാശു കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളുവളത്തെ കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നതാടാ നീ തലകുലിക്കല്ലോ?
4: ഇറവറ.

0: ஜனகீதம்.
1: ലേലം തന്നെയായിരുന്നു എം ജി സോമന്റെ ഒടുവിലത്തെ ചിത്രവും. 1997 December 12 എം ജി സോമൻ എന്ന അഭിനേതാവ് തന്റെ ജീവിതവേഷം അഴിച്ചുവച്ചു. കദളിമംഗലവും ശ്രീവല്ലഭ സന്നിധിയും കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ എം ജി സോമന് മറ്റേതൊരു ലോകവും. അതെന്തുകൊണ്ടെന്നാൽ അത്ര കണ്ട് നാട്ടിൻ പുറത്തുകാരനായിരുന്നു ആ മനുഷ്യൻ. മണ്ണടിപ്പറമ്പിൽ ഒരു സിനിമാക്കാരൻ മാത്രമായിരുന്നില്ല, ആ സിനിമാക്കാരനെ അന്വേഷിച്ച് കമലഹാസനും പ്രേം നസീറും മോഹൻലാലും മധുവും നെടുമുടി വേണുവും തിലകനുമൊക്കെ എത്രയോ വട്ടം വന്നു. അത്രയേറെ സൗഹൃദം കാത്തുസൂക്ഷിച്ച ആളായിരുന്നു എം ജി സോമൻ. കലാകാരൻ സ്നേഹസമ്പന്നനായ സുഹൃത്തുകൂടിയായിരിക്കണമെന്ന് എം ജി സോമൻ ജീവിതത്തിലൂടെ തെളിയിച്ചു. വെറും കച്ചവടത്തിനപ്പുറം ചലച്ചിത്ര ലോകത്ത് അനശ്വരമായ സൗഹൃദത്തിന്റെ ഇടങ്ങൾ കൂടിയുണ്ടെന്ന തിരിച്ചറിവ്. താരപരിവേഷങ്ങൾക്കൊപ്പം സാധാരണ പരിവേഷങ്ങൾ കൂടിയായാലേ താരം മനുഷ്യനാകൂ എന്ന് എം ജി സോമൻ വിശ്വസിച്ചു. താൻ ജീവിക്കുന്ന ഗ്രാമത്തെയും അതിന്റെ അന്തസത്തകളെയും ഒരാൾ എത്ര കണ്ട് ഉൾക്കൊള്ളുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തിരുമൂലപുരം ആസാദ് നഗർ റെസിഡൻസ് അസോസിയേഷൻ. എം ജി സോമൻ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സജീവമായി പ്രവർത്തിച്ച ആസാദ് കലാകേന്ദ്രമാണ് ഇന്ന് ആസാദ് നഗർ റെസിഡൻസ് അസോസിയേഷൻ. സിനിമയിൽ കയറിയതോടെ നാടും നഗരവും വിട്ട് മറ്റേതോ ലോകത്ത് വിരാജിക്കാൻ എം ജി സോമൻ തയ്യാറായിരുന്നില്ല. തിരക്കിൽ നിന്നൊഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നാട്ടുവഴികളിലൂടെ കദളിമംഗലത്തിലേക്കും ശ്രീവല്ലഭ സന്നിധിയിലേക്കും നടക്കുന്ന എം ജി സോമനെ ഇന്നും നാട്ടുകാർ ഓർത്തെടുക്കുന്നത് അതുകൊണ്ടാണ്.

എം ജി സോമശേഖരൻ നായരെന്ന എം ജി സോമൻ പുതിയ താരോദയങ്ങൾക്കിടയിൽ നായകവേഷത്തിൽ അധിക നാൾ തിരശീലയിൽ നിൽക്കുവാനായില്ലെങ്കിലും അച്ഛനും ജ്യേഷ്ഠനും മുത്തശ്ശനുമൊക്കെയായി പലവിധ വേഷങ്ങളിലേക്ക് ഭാവപ്രകാശം ചെയ്യാൻ എം ജി സോമന് കഴിഞ്ഞു. പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന ചലച്ചിത്രത്തിലൂടെയായിരുന്നു എം ജി സോമൻ ചലച്ചിത്രത്തിലെത്തിയത്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മലയാറ്റൂർ രാമകൃഷ്ണന്റേതായിരുന്നു. നായകനായിട്ടാണ് സിനിമയിലേക്കുള്ള രംഗപ്രവേശമെങ്കിലും ഉപനായകനാവാനും വില്ലനാവാനും സോമന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. 70കളിൽ സുകുമാരൻ, ജയൻ എന്നിവരോടൊപ്പം സിനിമാ ജീവിതം ആരംഭിച്ച് 24 വർഷത്തിനിടയിൽ ഏകദേശം 400 ചിത്രങ്ങളിൽ അഭിനയിച്ച നടൻ. ആദ്യമായി വടക്കേ അമേരിക്കയിൽ ചിത്രീകരിച്ച 7 കടലിനക്കരെ എന്ന മലയാള ചിത്രത്തിലെ നായകൻ എം ജി സോമനായിരുന്നു. ആദ്യ ചിത്രമായ ഗായത്രിയിലേക്ക് വരുമ്പോൾ എം ജി സോമൻ കേരള ആർട്സ് തിയേറ്ററിന്റെ രാമരാജ്യമെന്ന നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നു. 1973 പ്രദർശനത്തിനെത്തിയ ഗായത്രിയിൽ ദിനേശ് എന്ന പേരിലാണ് സോമൻ അഭിനയിക്കുന്നത്. രാജാമണി എന്ന ബ്രാഹ്മണ യുവാവിന്റെ വേഷം എം ജി സോമൻ ഗായത്രിയിലൂടെ തിരശീലയിൽ നന്നായി പകർന്നു. അത് ചലച്ചിത്രത്തിലേക്ക് ഒരു തുടർച്ചയാകാൻ കാരണമായി തീരുകയും ചെയ്തു.

ഗായത്രിയിൽ അഭിനയിക്കുന്ന അതേ വർഷം തന്നെ ചുക്ക്, മാധവിക്കുട്ടി എന്നീ ചിത്രങ്ങളിലും അഭിനയിക്കാൻ എം ജി സോമന് കഴിഞ്ഞു. മഞ്ഞിലാസിന്റെ ബാനറിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചുക്ക്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ കഥയെ ആസ്പദമാക്കിയായിരുന്നു ചുക്ക് ചലച്ചിത്രമായത്. ഇഷ്ടപ്രാണേശ്വരി, വെൺചന്ദ്രലേഖയൊരു അപ്സരസ്ത്രീ, സംക്രമ വിഷുപക്ഷി എന്ന് തുടങ്ങിയ അതിമനോഹരമായ ഗാനങ്ങൾ ചുക്ക് എന്ന ചലച്ചിത്രത്തെ ശ്രദ്ധേയമാക്കി. തോപ്പിൽ ഭാസിയുടെ സംവിധാനത്തിലാണ് മാധവിക്കുട്ടി പ്രദർശനത്തിനെത്തിയത്. വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ചുക്കിലും മാധവിക്കുട്ടിയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യാൻ എം ജി സോമന് കഴിഞ്ഞു.

0: ഒറ്റക്കമ്പി നാദം.
1: നാല് വർഷം കൊണ്ട് തന്നെ സംസ്ഥാന അവാർഡ് നേടാൻ എൻ ജി സോമന് കഴിഞ്ഞു. ചുവന്ന സന്ധ്യകൾ, സ്വപ്നാടനം എന്നീ ചലച്ചിത്രങ്ങളിലെ അഭിനയത്തെ മുൻനിർത്തി 1975 മികച്ച സഹനടനുള്ള പുരസ്കാരവും 1976 തണൽ, പല്ലവി എന്നീ ചലച്ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും നേടാൻ എൻ ജി സോമന് കഴിഞ്ഞു. രാജീവ് നാഥായിരുന്നു തണലിന്റെ സംവിധായകൻ. ബി കെ പൊറ്റക്കാടായിരുന്നു പല്ലവി സംവിധാനം ചെയ്തത്. 1977 മാത്രം 47 ചിത്രങ്ങളിൽ അഭിനയിക്കാൻ എം ജി സോമന് കഴിഞ്ഞു. ചട്ടക്കാരിയിലെ റിച്ചാർഡ്, ഇതാ ഇവിടെ വരയിലെ വിശ്വനാഥൻ, രാസലീലയിലെ ദത്തൻ നമ്പൂതിരി, തുറമുഖത്തിലെ ഹംസ, രക്തബന്ധമില്ലാത്ത മനുഷ്യനിലെ ശിവൻകുട്ടി, അനുഭവത്തിലെ ബോസ്കോ, ഒരു വിളിപ്പാടകലയിലെ മേജർ, വന്ദനത്തിലെ കമ്മീഷണർ, നമ്പർ 20 മദ്രാസ് മെയിലിലെ ആർ കെ നായർ എന്നിങ്ങനെ എത്രയോ അവിസ്മരണീയ കഥാപാത്രങ്ങളെ എം ജി സോമൻ തിരശീലയിൽ വരച്ചിട്ടു. ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിൽ ആകെ 2 സീനുകൾ മാത്രമാണ് എം ജി സോമൻ ഉണ്ടായിരുന്നത്. ശബ്ദവിന്യാസങ്ങളുടെ രീതിഭാവങ്ങളിലൂടെ ആ ചലച്ചിത്രത്തിലെ ഡയലോഗ് പ്രേക്ഷക ഹൃദയങ്ങളിൽ മായാത കുറിച്ചിടാൻ എം ജി സോമന് കഴിഞ്ഞു.
2: അയ്യോ സാറോ, ക്ഷമിക്കണം സാർ, സാറോട് പറയാൻ ഞാൻ മറന്നുപോയി. അവൾ വന്നു, അപ്പോഴേ വന്നു. ആ ബഹളത്തിനിടയിൽ സാറോട് വന്ന് പറയാൻ ഞാനും വിട്ടുപോയി. സോറി സാർ, ഐ എം വെരി സോറി.
3: അവൾ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വന്ന അതിനല്ല, എനിക്ക് മാധവൻ കുട്ടിയോട് കാര്യം സംസാരിക്കാനുണ്ട്.
2: എന്താണ് സാർ?
3: വേണ്ട, നമുക്ക് പുറത്തെവിടെങ്കിലും പോയിരുന്നു സംസാരിക്കാം.
2: ഓ, അതിലെന്താ? സത്യമല്ല, നീ വാതിലടച്ചിട്ടോ. എന്താ എന്താ സാർ, എന്താ സംസാരിക്കാൻ പറഞ്ഞു?
3: മാധവൻ കുട്ടി, ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും ഒരു നല്ല ന്യൂസ് അല്ല. അത് കേൾക്കുമ്പോ മാധവൻ കുട്ടി എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനത് പറഞ്ഞേ പറ്റൂ. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് സീത അല്പം നേരത്തെയാ പോയതെന്ന് മാധവൻ കുട്ടിക്ക് അറിയാലോ. അവളെയും കൂട്ടുകാരികളെയും ഞാൻ തന്നെയാ നേരത്തെ പറഞ്ഞയച്ചത്. ഞാൻ അങ്ങനെയാ, വല്ലാത്ത ക്ഷീണം തോന്നുമ്പോഴും കുട്ടികളെ നേരത്തെ പറഞ്ഞയച്ച് ഞാൻ എന്റെ കൊച്ചു കൊച്ചു ദുശീലങ്ങളുമായി അങ്ങനെ തനിയെ ഇരിക്കും.
4: ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ എന്റെ നേരെ ഒരു ജീപ്പ് ഇടിക്കാൻ വന്നു. ഞാൻ പേടിച്ച് പിന്നോട്ട് ചാടിയപ്പോ ചെളി വീണു.
3: അതിനായി കരയണേ, ദേഹത്ത് സ്വല്പം ചെളി പുരണ്ടൂന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് അപകടമൊന്നും പറ്റിയില്ലല്ലോ.
4: ഇല്ല
3: എങ്കിൽ ആദ്യം ഈ കരച്ചിൽ നിർത്ത്, എന്നിട്ട് അകത്തു പോയി ദേഹവും വസ്ത്രവും ഒക്കെ വൃത്തിയാക്കിട്ട് ഇവിടുന്ന് പോയാ മതി. ചെല്ലു ചെല്ലു അകത്തേക്ക് അല്ലേ. അതുവരെ ഒരു കളങ്കവും ഇല്ലായിരുന്നു എന്റെ മനസ്സിൽ. സീതയ്ക്കും എന്റെ മേലെ ഒരു സംശയവും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവളും ധൈര്യപൂർവ്വം അകത്തേക്ക് വന്നത്.
2: അവളുടെ ജീവിതം തകർത്ത് നിന്നെ ബാക്കി കാര്യം
3: അരുത്. ഞാൻ പറയുന്നു ഒന്ന്
2: കേൾക്ക്
3: മാധവൻ കുട്ടി. ഞാൻ
2: പറയുന്നു
3: മാധവൻ കുട്ടി, ശരിയാ, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പാടില്ലാത്ത ഒക്കെ ചെയ്തു. പക്ഷേ അവളോ, അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കില്, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻ കുട്ടി.

ഐ വി ശശിയുടെ ചലച്ചിത്രങ്ങളായിരുന്നു എം ജി സോമനെ ഒരു നടനായി വാർത്തെടുത്തത് എന്ന് പറയാം. ഒട്ടേറെ ചിത്രങ്ങളിൽ നായകവേഷം ചെയ്യാൻ എം ജി സോമന് കഴിഞ്ഞു. 56 വയസ്സുവരെ മാത്രം ജീവിച്ചിരുന്ന ഒരു നടൻ എന്ന നിലയിൽ 400-ലേറെ ചിത്രങ്ങൾ എന്നത് ഒരു അഭിനേതാവിന്റെ കരിയറിൽ നിസ്സാരമായ കാര്യമല്ല. ഏതൊരു കഥാപാത്രത്തെയും അതിന്റേതായ രീതിയിൽ ഉൾക്കൊള്ളാനുള്ള ശേഷിയും മനോഭാവവുമാണ് അത് വെളിവാക്കുന്നത്. പോലീസ് ഓഫീസറുടെ വേഷമാകട്ടെ, ഡോക്ടറുടെ വേഷമാകട്ടെ, വില്ലൻ വേഷമാകട്ടെ, അതിലെല്ലാം തന്റേതായ അഭിനയമുദ്ര പതിപ്പിക്കാനായത്. കുടുംബത്തിലും സൗഹൃദത്തിലും അതുപോലെ മുദ്ര പതിപ്പിക്കാൻ എം ജി സോമന് കഴിഞ്ഞിരുന്നു. മരണത്തിന്റെ 25-ാം വർഷം തിരുവല്ലയിലേക്ക് എം ജി സോമന്റെ വീട്ടിലേക്ക് സാക്ഷാൽ ഉലക നായകൻ കമൽഹാസൻ ചെന്നെത്തണമെങ്കിൽ അത് അപാരമായ ആത്മസൗഹൃദത്തിന്റെ ആഴം കൊണ്ട് മാത്രമാണ്. സിനിമയിലും കുടുംബത്തിലും സൗഹൃദത്തിലും പൂർണമായും നിറഞ്ഞുനിന്ന ഒരാൾ അതായിരുന്നു എം ജി സോമൻ. ഹ്രസ്വമായിരുന്നു ആ ജീവിതം, പക്ഷേ ഉത്സവഭരിതമായിരുന്നു, നിറച്ചാർത്തായിരുന്നു.

ബാലസുബ്രഹ്മണ്യനുള്ള സിനിമ പോലെയാണ് തിരുവല്ലയിലെ അദ്ദേഹത്തിന്റെ വീട്. ചുവരുകളിൽ നിറയെ ചിത്രങ്ങൾ, ചില്ലലമാരകളിൽ സിഗരറ്റ് ലൈറ്ററുകളും ചില്ലുകുപ്പികളും ഉൾപ്പെടെ എൻ ജി സോമന്റെ സ്വകാര്യ ശേഖരത്തിലെ ശേഷിപ്പുകൾ. പുരസ്കാരങ്ങൾ: ഗ്യാരേജിൽ നീലനിറമുള്ള ആ പഴയ മാരുതി 800, വീട് അതിന്റെ ഓരോ അണുവിലും അദ്ദേഹത്തെ നിറച്ചുവച്ചിരിക്കുന്നു. എം ജി സോമന്റെ പല ചലച്ചിത്രങ്ങളും അങ്ങനെയാണ്, അത് നിറയെ എം ജി സോമനെ നിറച്ചുവച്ചിരിക്കുന്നത് കാണാം. സൗഹൃദവും അതുപോലെയാണ്. സുഹൃത്തുക്കളുടെയൊക്കെ ഉള്ളിൽ സോമേട്ടൻ നിറഞ്ഞു നിൽക്കുകയാണ്, ഒരു വസന്ത ചാരുത പോലെ.

ഒരു സെലിബ്രിറ്റിയായി തന്നെ ജീവിച്ചേ തീരൂ എന്ന നിർബന്ധമൊന്നും എം ജി സോമനുണ്ടായിരുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ജീവിക്കണം എന്ന ചിന്ത, മറ്റൊരാളും എന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന നിർബന്ധം, അത് സിനിമയെങ്കിൽ സിനിമ, ഗൾഫെങ്കിൽ ഗൾഫ്, എയർഫോഴ്സ് എങ്കിൽ അങ്ങനെ എന്ന രീതിയായിരുന്നു എം ജി സോമനുണ്ടായിരുന്നത്. ശരിക്കും ജീവിതത്തെ സ്വയം ആസ്വദിച്ച ആൾ, സ്വയം ഡിസൈൻ ചെയ്ത ആൾ, സ്വയം ഡിഫൈൻ ചെയ്ത ആൾ. എന്നാലാകട്ടെ, മറ്റൊരാളെ നിഷേധിക്കുകയോ നിരസിക്കുകയോ ചെയ്തില്ല. കർശനമായ ജീവിത രീതികളും എം ജി സോമനുണ്ടായിരുന്നില്ല. ഒറ്റയാൾ പട്ടാളവുമായിരുന്നില്ല. എല്ലാവരോടും സ്നേഹമുണ്ടായിരുന്നു. ഒപ്പം ചങ്കുറപ്പുള്ള ആളുമായിരുന്നു. ലേലത്തിലെ ആനക്കാട്ടിലെ ഈപ്പച്ചനെ പോലെ ശരിക്കും ഔട്ട് സ്പോക്കൺ. ലേലം എന്ന സിനിമ എം ജി സോമന്റെ ഒടുവിലത്തെ ചലച്ചിത്രമായിരുന്നു. അതിലെ കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ എം ജി സോമന് ലഭിച്ച അസാധാരണമായ ഒരു ഫെയർവെൽ തന്നെയായിരുന്നു. അതേക്കാൾ വലിയൊരു യാത്രയയപ്പ് ഒരു നടന് എങ്ങനെ കിട്ടാനാണ്? കരുത്തുള്ള ഒരു കഥാപാത്രം, ജനങ്ങൾ മറക്കാത്ത ഒരു കഥാപാത്രത്തെ തിരശീലയിൽ മിഴിവാർന്ന് പകർത്തിവെച്ചിട്ട് യാത്രയാകാൻ. അകാലത്തിലാണ് എം ജി സോമൻ പിരിഞ്ഞത്. പക്ഷേ സാർത്ഥകമായിരുന്നു ആ ജീവിതം. കാലാതിവർത്തിയായി തുടരുന്ന സാർത്ഥകത. എം ജി സോമൻ യാദൃശ്ചികമായി സിനിമയിലെത്തി സിനിമാലോകം മുഴുവൻ നിറഞ്ഞു നിന്ന അഭിനേതാവ്. ഇനിയുമേറെ സമ്മത്സരങ്ങൾ കഴിഞ്ഞുപോയാലും മലയാള ചലച്ചിത്രത്തിന്റെ ചരിത്ര സ്മരണകളിൽ മായാതെ, മായ്ക്കാനാവാതെ ആ നാമം എം ജി സോമൻ വജ്രലിപികളാൽ ആലേഖനം ചെയ്തിരിക്കുക തന്നെ ചെയ്യും.

സുഗതമീ രാത്രിയിലേക്ക് സ്വാഗതം. മനഃശാസ്ത്രത്തിൽ പൊതുവെ പരാമർശിക്കപ്പെടുന്ന രണ്ട് വാക്കുകളുണ്ട്, സ്മാർട്ട് നേച്ചറും വിക്ടിം നേച്ചറും. ലോകം ആവശ്യപ്പെടുന്നത് സ്മാർട്ട് നേച്ചറായ ആളുകളെയാണ്. എന്താണ് ഈ സ്മാർട്ട് നേച്ചറും വിക്ടിം നേച്ചറും എന്ന് പറഞ്ഞാൽ, സ്വന്തം നിലപാടുകളുള്ള അഭിപ്രായമുള്ള വ്യക്തിത്വങ്ങൾ, നോ പറയേണ്ടിടത്ത് അങ്ങനെ പറയാനുള്ള ആർജവം. എന്നാൽ വിക്ടിം നേച്ചർ അങ്ങനെയല്ല, വിധേയത്വമാണ് കൂടുതൽ. നോ പറയണമെന്നുണ്ട്, പക്ഷെ സാധിക്കില്ല, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്താഗതി, എല്ലാറ്റിൽ നിന്നും ഉൾവലിവ്, മുന്നോട്ട് വരാനുള്ള ത്രാണിയില്ലായ്മ, ഇതൊക്കെയാണ് വിക്ടിം നേച്ചറിൻ്റെ രീതികൾ. വിക്ടിം നേച്ചറിനെ വിട്ട് ലോകം സ്മാർട്ടാകാനുള്ള തത്രപ്പാടിലാണ്. പക്ഷേ എന്താണ് ഈ സ്മാർട്ട്നെസ്? ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

സ്വന്തം നിലപാടുകളുള്ള അഭിപ്രായങ്ങളുള്ള വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞല്ലോ. നോ പറയേണ്ടിടത്ത് അങ്ങനെ പറയാൻ കഴിയുന്ന ആർജവം. അതിന് സാധിക്കണമെങ്കിൽ അതിനനുസരിച്ച മനോഘടന വേണം, അല്ലേ? അങ്ങനെ ഒരു മനോഘടന രൂപപ്പെടണമെങ്കിൽ അതിനനുസൃതമായ അനുഭവങ്ങൾ ഉണ്ടായേ തീരൂ. തനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള സമഗ്രമായൊരു ധാരണ, സാമൂഹ്യ ജീവിത പശ്ചാത്തലം, കലകളോടും സംസ്കാരത്തോടുമുള്ള അടുപ്പം, വായന തുടങ്ങിയ ഘടകങ്ങളാണ് അനുഭവം. അതിലൂടെ മാത്രമേ ഒരാൾക്ക് സ്മാർട്ടാകാനാകൂ. അത് പണ്ടുമതെ, ഇന്നുമതെ, എന്നുമതെ. പുതിയ കാലത്ത് ഈ ഘടകങ്ങൾ വിവരസാങ്കേതിക വിദ്യയുടെ കൂട്ടുപിടിക്കുന്നു എന്ന് മാത്രം. സാമൂഹിക മാധ്യമങ്ങളായാലും ഇതര വിവരസാങ്കേതിക രീതികളായാലും അവ ലക്ഷ്യം വയ്ക്കേണ്ടത് ശാസ്ത്ര സാമൂഹിക കലാ സാംസ്കാരിക വീഥിയിലൂടെ സ്മാർട്ട് നാച്ചുറലിൽ ഒരു വ്യക്തി എത്തിച്ചേരുക എന്നതാണ്. ഒരു പാട്ടുകൂടി ആയാലോ.

0: നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരാൾ സ്മാർട്ടാവുകയാണെങ്കിൽ അയാളെ ഈ ലോകത്തിന് ആവശ്യമുണ്ട്. എന്നാൽ പുതിയ തലമുറയിൽ ഒരു ന്യൂനപക്ഷം സ്മാർട്ടാകുന്ന രീതി അപഹാസ്യമാണ്. അറിഞ്ഞുകൂടാ എന്നതാണ് അവരുടെ മോട്ടോ, വായിക്കില്ല എന്നതാണ് അവരുടെ അഭിമാനം. വൈലോപ്പിള്ളിയോ, അതാരാ എന്നവർ ചോദിക്കുന്നു. വിക്ടർ ഹ്യൂഗോയോ അറിയുമോ എന്ന് ചോദിച്ചതിന് ചുമലുകുലുക്കി ഇല്ല എന്ന് പറയുന്നു. അയൽപക്കക്കാരെ അറിയില്ല. ബന്ധുജനങ്ങളോട് പുച്ഛം, നല്ല സിനിമകളോട് പരിഹാസം. ക്ലാസ്സിലെ അധ്യാപകർ എസ് കെ പൊറ്റക്കാടിനെക്കുറിച്ചോ മറ്റോ പറഞ്ഞാൽ പരസ്പരം നോക്കിയും പ്രത്യേക ആക്ഷൻ കാണിച്ചും വികൃത രസങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികൾ. അവർ സ്മാർട്ടാകാൻ നോക്കുന്നത് മൊബൈലിൽ മുഴുകിക്കൊണ്ടാണ്. സ്മാർട്ട് ഫോൺ സ്മാർട്ടാക്കുമെന്ന് അവർ കരുതുന്നു. ഒരു വക അറിയില്ല, എന്നാലും സ്മാർട്ടാണെന്ന് കരുതി വയ്ക്കുന്ന കുറച്ചെങ്കിലും കുട്ടികൾ പുതിയ തലമുറയിലുണ്ട്. ഫോണിന് അഡിക്റ്റാണവർ. ഒരഡിക്റ്റിന് ഒരിക്കലും സ്മാർട്ടാകാനാവില്ല. സ്മാർട്ട് ഫോണിൻ്റെ അടിമകളാണോ നിങ്ങൾ? ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പാട്ട് കേട്ടാലോ?
1: 1, 2, 3 പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ.

സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന, നീന്താൻ അറിയുന്ന, കായിക കലാപരിപാടികളിൽ താല്പര്യമുള്ള, നല്ല സിനിമകൾ കാണുന്ന, അത് വിലയിരുത്താൻ അറിയുന്ന, വായിക്കുന്ന, അങ്ങേയറ്റം പുതിയ എഴുത്തുകാരെയെങ്കിലും അറിയുന്ന, നിലവിലിരിക്കുന്ന സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കാനാവുന്ന, ഇതിലെന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലുമുള്ള ഒരാൾ സ്മാർട്ടാണ്. അല്ലാതെ കൂട്ടുകാരോടൊപ്പം ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരുന്നാലുടൻ സ്മാർട്ട് ഫോൺ എടുത്ത് അതിൽ തലയും കുമ്പിട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്മാർട്ടാണ്, നിങ്ങൾ സ്മാർട്ടല്ല. കാരണം അതിന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു, നിങ്ങളോ കുമ്പിട്ടും കഴിഞ്ഞു, പാഴായിപ്പോയി.

വികസിത രാജ്യത്തിലെ ആരെങ്കിലും നമ്മുടെ തീവണ്ടിയിൽ കയറിയാൽ, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിലെത്തിയാൽ, അവർ മൊബൈലിൽ പൂണ്ടിരിക്കുന്ന നമ്മളെ കണ്ട് എന്താവും ചിന്തിക്കുക? ഒരു മലയാള ചലച്ചിത്രത്തിൽ ദേശം എന്ന നാട്ടിലെ വിവരമില്ലാത്ത ആളുകളെക്കുറിച്ച് പറയുന്നതിൽ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊരു നാട്ടിൽ നടക്കുന്ന വികസനങ്ങളെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ലാതിരുന്ന അവർ അവരുടെ ശരികളാണ് വലുതെന്ന് കരുതി, അവരുടെ വില കുറഞ്ഞ കാര്യങ്ങളെ പരസ്പരം ബഹുമാനിച്ചു. ഒട്ടും ക്രിയാത്മകമാകാതെ അപ്പുറം ഇപ്പുറം വളഞ്ഞിരുന്ന് നിരർത്ഥകമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ ദേശത്തെ ഈ ആളുകളെയാണ് ഓർമ്മ വരുന്നത്. ഒരു പാട്ട്.

0: ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സ്മാർട്ട് ഫോൺ അഡിക്റ്റുകൾ ഒരുമിച്ച് കൂടിയാൽ, അവർ ഗ്രൂപ്പ് ചാറ്റിംഗ് തുടങ്ങിയാൽ അവർക്ക് പിന്നെ പരിസരബോധം തീരെ കാണില്ല. അമ്മ വിളിച്ചാലും കേൾക്കില്ല, അച്ഛൻ വിളിച്ചാലും കേൾക്കില്ല. ഗ്രൂപ്പ് ചാറ്റിങ്ങിൽ അവർ പരസ്പരം ബഹുമാനിക്കുകയാണ്, വലിയ എന്തോ കാര്യം ചെയ്യുകയാണെന്ന് ധരിച്ചു വച്ചിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മനോവൈകല്യമാണ്. വികസ്വരതയിൽ നിന്ന് അവികസിത അവസ്ഥയിലേക്ക് തരം താഴുകയാണ്. എല്ലാവരോടും പുച്ഛം, എന്തിനോടും നിഷേധം. ഇതാണ് ശരിയെന്നും ഇങ്ങനെയാണ് വേണ്ടതെന്നും പറഞ്ഞ് ഇതിനോടൊപ്പം ചേർന്ന് പരിഷ്കാരികളാകാൻ ശ്രമിച്ച് തോൽവികളാകുന്ന രക്ഷിതാക്കളെയും ഇടയ്ക്ക് കാണാറുണ്ട്. ഒരു പാട്ട് കേട്ടാലോ?
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

പഴയ രണ്ട് പാട്ട് കേട്ടാൽ തല പെരുക്കുന്നുവെന്ന് പറയുന്ന, ലൈബ്രറിയിൽ 5 മിനിറ്റ് നിന്നാൽ ബോറടിക്കുന്നു എന്ന് പറയുന്ന, സാഹിത്യം കേട്ടാൽ ചൊറിയാൻ വരും എന്ന് പറയുന്ന, ചുരുക്കത്തിൽ ഒരു വകയും അറിഞ്ഞുകൂടാത്ത കുറച്ചുപേർ ന്യൂജൻ നടിച്ച് നടപ്പുണ്ട്. എന്നാൽ എഴുതുന്ന, വരയ്ക്കുന്ന, വായിക്കുന്ന, കലയിലും സാഹിത്യത്തിലും സിനിമയിലും സംഗീതത്തിലും തൽപരരായ പുതിയ മക്കളും ധാരാളമുണ്ട്. അവർ സ്മാർട്ടാണ്, മറ്റവരോ വെറും സ്മാർട്ട് ഫോൺ തീനികൾ മാത്രമാണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ തീനികൾ ചിലപ്പോൾ മറ്റുള്ളവരെ കൂടി ട്രെൻഡ് മാറ്റിക്കളയും. സൂക്ഷിക്കണം.

സ്മാർട്ടാകണം, ഓവർ സ്മാർട്ടാകരുത്. ഉപയോഗിക്കണം, ദുരുപയോഗം ചെയ്യരുത്. ആഗ്രഹിക്കണം, ആസക്തരാകരുത്. അതിനനുസൃതമായ ഒരു കുടുംബ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും ഒരുക്കിക്കൊടുക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അടിമകളായൊരു സമൂഹമല്ല ഇവിടെ വളർന്നു വരേണ്ടത്, അല്ലേ? ശരിയല്ലേ? മുഖമുയർത്തി സമൂഹത്തെ നോക്കിക്കാണാനാണ് യുവതലമുറ ശ്രമിക്കേണ്ടത്. അല്ലാതെ മുഖം കുനിച്ച് നിരർത്ഥകമായി സ്മാർട്ട് ഫോണിൽ പൂണ്ടിരിക്കുന്ന തലമുറ അപകടം ചെയ്യും, അപകടമേ ചെയ്യൂ. സംശയമേതുമില്ല. ഒരു പാട്ട് കൂടി കേട്ടാലോ?

0: വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാദാനം.
1: സുഖതമേ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. ഇന്ന് കുറച്ച് ഗൗരവാവഹമായി പോയി എന്നറിയാം, എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. നോക്കൂ, നമുക്കൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കുട്ടികൾ, അവരാണ് നാളെ ഈ ലോകത്തെ പുനർനിർമ്മിക്കേണ്ടത്. അവരാണ് നാളെ നവോത്ഥാനത്തിൻ്റെ നായകരാകേണ്ടത്. അങ്ങനെയുള്ള ഈ മക്കൾ സ്മാർട്ട് ഫോണിൻ്റെ ചതുരങ്ങളിൽ തലപൂണ്ടിരിക്കുന്ന കാഴ്ചകൾ ഭയപ്പെടുത്തുന്നു, ദുഃഖിപ്പിക്കുന്നു, ചിലപ്പോൾ നിരാശയുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് സുഖതമീ രാത്രിയിൽ ഇന്നിത്രയൊക്കെ പറഞ്ഞത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഗ്രന്ഥശാലകൾ വളരെ ക്രിയാത്മകമാകണം. പുതിയ മക്കളെ പുസ്തകമെടുത്ത് വായിക്കാൻ പ്രേരിപ്പിക്കണം. അവർ കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലും വ്യാപൃതരാകണം. അല്ലെങ്കിൽ നാളെയെക്കുറിച്ചോർത്ത് നമുക്കിനിയും ഭയക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് സുഖതമീ രാത്രി. വിട പറയുന്നു, സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഈ സമൂഹത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ഈ രാത്രി സുഖമായി ഉറങ്ങിയാലേ തീരും. ശുഭരാത്രി. സ്നേഹപൂർവം സ്വന്തം മധുജാ.